0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു മായിദയിലെ 80 മുതൽ 120 വരെ വചനങ്ങളും സൂറത്തു അൻആമിലെ 1 മുതൽ 125 വരെ വചനങ്ങളുമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ വശ്യസുന്ദരമായ പാരായണം കേൾക്കാൻ വേണ്ടി ശ്രോതാക്കളെ സഹായിക്കുന്ന പരിപാടി. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 11 അധ്യായം സൂറത്ത് ഹൂദ് 113 മുതൽ 123 കൂടി വചനങ്ങളാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഷിറസാദ് താഹർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ദിവസത്തെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ വിശുദ്ധ ഖുർആന്റെ സ്വരങ്ങളാൽ ആരംഭിക്കാം. ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ പാരായണങ്ങളും ഖുർആൻ പഠനവുമായി പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറ ഇൻസാൻ 15 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ദഹ്റിലെ 15-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. വയ്ത്താഫു അലൈഹിം ബി ആനിയ, ബി അവിടെ ഒന്ന് മണിച്ച് ഓതണം. പിന്നെ മീ അനിയത്തി മിൻ തൻവീൻ, ശേഷം മീമാണ്. ഇദ്ഗാം ബിഗുന്ന. പിന്നെ മീൻ ഫില്ലത്തിൻ ഇഖ്ഫ ആണ്. ഫില്ലത്തിൻ വ ഇദ്ഗാം ബിഗുന്ന. ക്വാബിങ് കാന ഇഖ്ഫാ ഖവാരീറ മീൻ ഫില്ലത്തിൻ, നൂൻ സാക്കിന് ശേഷം ഫാ ഇഖ്ഫാ. പിന്നെ വയസ്ഖൗന ഫീഹ കഅസൻ കാന, തൻവീൻ ശേഷം കാഫ്. സഞ്ജ, നൂൻ സാക്കിന് ശേഷം ജീമ് ഇഖ്ഫാ. ഐനം ഫീഹ, അതുപോലെ തന്നെ തൻവീൻ ശേഷം ഫാ ഇഖ്ഫാ. വയത്തൂഫു അലൈഹിം വിൽദാൻ, അലൈഹിം വ രണ്ടും രണ്ടായി ഇൽഹാറിനെ പോലെ ഉച്ചരിക്കണം. വിൽദാനും തൻവീന് ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന. ലുഉലു അംമൻസൂറ, ഇദ്ഗാം ശേഷം തൻവീന് ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന. പിന്നെ മൻസൂറ ഇഖ്ഫ, ഇദാ റഅയ്ത സമ്മ റഅയ്ത. നഈമം വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. മുൽകൻക തൻവീന് ശേഷം കാഫ്. ആലിയഹും സിയാബു സുന്ദു സുന്ദുസുൻ, നൂൻ സാക്കിന് ശേഷം ദാല് ഇഖ്ഫ ആണ്. പിന്നെ സുന്ദുസിൻ ഖുദ്ർ, അപ്പോൾ തൻവീന് ശേഷം ഖാ ഇൽഹാറാണ്. പിന്നെ ഖുദ്റും വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. വഹുല്ലു അസാബിറ മദ് മുൻഫസിൽ മീൻ ഫില്ലത്തിൻ, നൂനിസാക്കിനു ശേഷം ഫാ ഇഖ്ഫാ. ഷറാബൻ ത അവിടെയും ഇഖ്ഫാ, തൻവീന് ശേഷം ത ഇഖ്ഫാ. ഇന്ന ഹാദ കാന ലക്കും ജസാഅ വ കാന സഅയക്കും, ജസാഅ മദ് മുത്തസിൽ. ജസാഅ വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. സഅയക്കും മ രണ്ടു മീം ഒന്നിച്ചു വന്നു, അപ്പോൾ അടുത്തടുത്ത് വന്നുകൊണ്ട് ഇദ്ഗാം ചെയ്യാം. പിന്നെ ഇന്ന നഹ്നു നസ്സൽന അലൈക, നസ്സൽന عليك القرآن تنزيلا. تنزي نون ساكن شاشن زاء. فاصبر لحكم ربك فلا تطع منهم، نون ساكن شاشن هاي إلهار. آثما آثما.

0: ഇതിന് ശേഷം ഹംസ ഇൽഹാർ വധുക്കുരി സ്മറബിക്ക ബുക്കറത്തം വ തെന്നിന് ശേഷം വാവ് ഗോതി നോക്കാം. أعوذ بالله من الشيطان الرجيم
1: أعوذ بالله من الشيطان الرجيم

0: ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാ അല്ലാ. വഖറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറത്ത് ഇൻസാൻ 15 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ് ശ്രോതാക്കൾ പഠിച്ചു കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ആലു ഇമ്രാൻ 23 മുതൽ 32 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷേഖ് സുൽത്താൻ അൽ അംരി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 99, സൂറത്തു സൽസല. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 8.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഇദാ സുൽസിലത്തി, വിറപ്പിക്കപ്പെട്ടാൽ, കുലുക്കപ്പെട്ടാൽ. അൽ അർളു, ഭൂമി. സിൽസാലഹ, അതിൻ്റെ വിറ, കുലുക്കം, കമ്പനം.
3: ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ,
2: ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, അതിൻ്റെ ഭയങ്കരമായ ആ പ്രകമ്പനം.
4: വചനം 2.
2: വഅഖ്റജതിൽ അർളു, ഭൂമി പുറത്താക്കുകയും വെളിക്കുവരുത്തുകയും. അത്താലഹ, അതിൻ്റെ ഭാരങ്ങളെ, അതിലെ ഭാരങ്ങളെ.
3: വഅഖ്റജതിൽ അർളു അഥ്ഖാലഹ,
2: ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറന്തള്ളുകയും.
4: വചനം 3.
2: വഖാലൽ ഇൻസാനു, മനുഷ്യൻ പറയുകയും. മാലഹ, അതിന് എന്താണെന്ന്.
3: വഖാലൽ ഇൻസാനു മാലഹ,
2: അതിനു എന്താണ് പറ്റിയത് എന്ന് മനുഷ്യർ പറയുകയും ചെയ്താൽ.
4: വചനം 4.
2: യൗമ ഇദിൻ, അന്നത്തെ ദിവസം. തുഹദ്ദിസു, അത് പറഞ്ഞറിയിക്കും, വർത്തമാനം പറയും. അഖ്ബാറുഹ, അതിൻ്റെ വർത്തമാനങ്ങളെ.
3: യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറുഹ,
2: അതെ, ആ ദിവസം അത് അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്.
4: വചനം 5.
2: ബി അന്ന റബ്ബക, നിന്റെ റബ്ബ് ആയതു നിമിത്തം. ഔഹാലഹ, അതിനു ബോധനം നൽകി എന്നത്.
3: ബി അന്ന റബ്ബക ഔഹാലഹ,
2: നിന്റെ റബ്ബ് അതിനു ബോധനം നൽകിയ കാരണത്താൽ.
5: അന്ത്യനാളിലെ അതിഭയങ്കര സംഭവങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. ഭൂമി അതിൻ്റെ അവസാനത്തേതും ഏറ്റവും ഘോരമായതുമായ കമ്പനത്തിനും ക്ഷോഭത്തിനും വിധേയമാകുന്നു. മരണപ്പെട്ടു മണ്ണടഞ്ഞവരടക്കം ഭൂമിക്കുള്ളിൽ കിടപ്പുള്ള നിക്ഷേപങ്ങളെല്ലാം അത് വെളിക്ക് വരുത്തുന്നു. ഇതെല്ലാം അനുഭവത്തിൽ കാണുമ്പോൾ മനുഷ്യൻ അന്താളിച്ച് ഭയവിഹ്വലനായിത്തീരും. അവൻ പറയും, ഹാ, എന്താണിത്? ഭൂമിക്ക് എന്തുപറ്റി എന്നൊക്കെ. ഇങ്ങനെയുള്ള ആ ഗൗരവഘട്ടത്തിൽ ഭൂമിയിൽ ഒളിഞ്ഞുകിടപ്പുള്ള രഹസ്യങ്ങളെല്ലാം വെളിക്കുവരും. അതെ, ഭൂമിക്ക് അതിനു വേണ്ടുന്ന ബോധനവും അനുമതിയും അള്ളാഹു നൽകുകയും ഭൂമി അതെല്ലാം തുറന്നു കാട്ടുകയും ചെയ്യും. 4 വചനം ഓതിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയുണ്ടായി, അതിൻ്റെ അഥവാ ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അറിയാം. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ വർത്തമാനങ്ങൾ എന്ന് വെച്ചാൽ, ആണും പെണ്ണുമായ ഓരോ അടിയാനും അതിനു മീതെ വെച്ച് പ്രവർത്തിച്ചതിനെപ്പറ്റി അത് സാക്ഷി പറയലാകുന്നു. അതായത്, ഇന്നിന്ന ദിവസം അവൻ ഇന്നിന്നത് ചെയ്തു എന്ന് പറയുക. ഇതാണതിൻ്റെ വർത്തമാനങ്ങൾ. അബൂദാവൂദ്, നസാഇ, തിർമിദി.
4: വചനം 6.
2: യൗമ ഇദിൻ, അന്ന്. യസ്ദുറു, പുറപ്പെട്ടു വരും. രംഗത്തു വരും, പുറപ്പെട്ടു പോകും. അന്നാസു, മനുഷ്യർ. അഷ്ടാറ്റൻ, ഭിന്ന സംഘങ്ങളായി, പല കൂട്ടങ്ങളായി. ലിയുറൗ, അവർക്കു കാട്ടിക്കൊടുക്കപ്പെടുവാൻ വേണ്ടി. അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ.
3: യൗമഇദിൻ യസ്ദുറുന്നാസു അഷ്ടാതൻ ലിയുറൗ അഅ്മാലഹും,
2: അന്നത്തെ ദിവസം തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ തങ്ങൾക്കു കാട്ടിക്കൊടുക്കപ്പെടുവാനായി മനുഷ്യർ ഭിന്ന സംഘങ്ങളായി രംഗത്തു വരുന്നതാണ്.
4: വചനം 7.
2: ഫമയ്യഅമൽ, അപ്പോൾ ആർ ചെയ്തിരുന്നുവോ. മിത്താല ദറത്തിൻ, ഒരു അണുത്തൂക്കം, അണു അളവ്, ഖൈറൻ നന്മ, നല്ലത്, ഗുണം, യറഹു അവനതു കാണും. അപ്പോൾ ആർ ഒരു അണുത്തൂക്കം നന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും.
4: വചനം 8.
2: വമയ്യമൽ ആർ പ്രവർത്തിച്ചിരുന്നുവോ മിത്ത്വാല ദർവത്തിൻ ഒരു അണുത്തൂക്കം, ശർറൻ തിന്മ, ദോഷം, ചീത്ത, യറഹു അവൻ അതു കാണും. ആർ ഒരു അണുത്തൂക്കം തിന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും.
5: സന്തുഷ്ടരായിക്കൊണ്ടും സന്താപപ്പെട്ടുകൊണ്ടും വെളുത്ത പ്രസന്ന മുഖത്തോടെയും കറുത്ത വിഷാദ മുഖത്തോടെയും വലതുപക്ഷക്കാരായും ഇടതുപക്ഷക്കാരായും സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരായും അവയെ നിഷേധിച്ചവരായും അങ്ങനെ പല തരക്കാരും സ്വഭാവക്കാരുമായി ജനങ്ങളെല്ലാം ഖബറുകളിൽ നിന്ന് വിചാരണാ നിലയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു. ഓരോരുത്തൻ്റെയും സകല കർമ്മങ്ങളും ചെയ്തികളും അവിടെ തുറന്നു കാട്ടി ബോധ്യപ്പെടുത്തുന്നതാണ്. നിസാരമെന്ന് വെച്ച് ഒന്നും ഒഴിവാക്കപ്പെടുകയില്ല. ഒരണുവോളം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരണുവോളം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവന് കാണിച്ചു കൊടുക്കപ്പെടും. അതതിൻ്റെ ഫലം അതതിൻ്റെ ആളുകൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ദർറത്ത് എന്ന പദത്തിന് നന്നേ ചെറിയ ഉറുമ്പിൻ്റെ കാല്, അണു, ഓട്ടവെയിലിൽ കൂടി പ്രത്യക്ഷപ്പെടുന്ന ധൂളം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ഏതായാലും അങ്ങേ അറ്റം ചെറുതും നിസാരവുമായത് എന്നത്രേ ഉദ്ദേശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചില വചനങ്ങൾ ഇവിടെ സ്മരിക്കുന്നത് സമയോചിതമായിരിക്കും. അവിടുന്ന് പറയുന്നു, ഒന്ന്, സദാചാരത്തിൽ അഥവാ സൽക്കർമ്മത്തിൽപ്പെട്ട യാതൊന്നിനെയും നീ അവഗണിക്കരുത്. വെള്ളം കുടിക്കുവാൻ വരുന്നവന്റെ പാത്രത്തിൽ നിന്റെ കൊട്ടക്കോരിയിൽ നിന്ന് അഥവാ നീ വെള്ളം കോരുന്ന പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതായാലും ശരി. അല്ലെങ്കിൽ നിന്റെ സഹോദരനെ പ്രസന്നവദനനായി അഭിമുഖീകരിക്കുക എന്നുള്ളതായാലും ശരി. ബുഖാരി. 2. സത്യവിശ്വാസിനികളാകുന്ന സമൂഹമേ, ആടിന്റെ ഒരു കുളമ്പാണുള്ളതെങ്കിലും ഒരു അയൽക്കാരി അവളുടെ അയൽക്കാരിയെ ഒട്ടും കൊടുക്കാതെ അവഗണിച്ചു കളയരുത്. ബുഖാരി. 3. ആയിഷ. നിസാരങ്ങളായ പാപങ്ങളെ സൂക്ഷിച്ചുകൊള്ളണം. കാരണം അള്ളാഹുവിൽ നിന്നും അവയെ അന്വേഷിക്കുന്നതായ ഒരാളുണ്ട്. അഹമ്മദ് നസാഇ ഇബ്നു മാജ. 4. നിസാരമായി ഗണിക്കപ്പെടാവുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അവ മനുഷ്യന്റെ മേൽ ഒരുമിച്ചു കൂടുകയും അങ്ങനെ അവ അവനെ നാശത്തിലകപ്പെടുത്തുകയും ചെയ്യും. അഹമ്മദ്, ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരണുവോളം നന്മയോ തിന്മയോ ചെയ്താൽ അതിൻ്റെ ഫലം മനുഷ്യൻ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ, അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത ആളുകൾ സൽക്കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരലോകത്ത് അവർക്ക് നല്ല പ്രതിഫലം ലഭിക്കുമെന്ന വല്ലവരും ധരിച്ചേക്കാം. സത്യവിശ്വാസം സ്വീകരിക്കാത്തവരുടെ നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു യാതൊരു പ്രതിഫലവും നൽകുന്നതല്ലെന്നും അവരുടെ പ്രതിഫലം ഇഹത്തിൽ വെച്ചു തന്നെ അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുക എന്നും സൂറത്ത് ഹൂദ് 15-16, സൂറത്തുൽ ഫുർഖാൻ 23 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്മൽ ഖുർആൻ. ശ്രോതാക്കൾക്ക് ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്മൽ ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 5. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോയിലെ ഇന്നത്തെ ഖത്മുൽ ഖുർആൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ ജുസ് 5 പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹർ അൽ മൊഹിക്കലി.

0: പീസ് ഖുർആൻ റീഡിൽ ഇനി അത്തഹ്സീൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 54 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 55, 56 ആയത്തുകളാണ് പഠിക്കുന്നത്.

ഇത് കുൽത്തും, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കാണ് അതിൻ്റെ മഖ്റജ്. കുൽത്തും, ഖ ഖി ഖു ഖ ഖു. കുൽത്തും യാ മൂസ ലൻ നുമിന, സാക്കിന നൂന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന, നൂനിന് അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലന്നുമിന, ഗുന്നയുടെ ദൈർഘ്യം രണ്ട് ഹർക്കത്താണ്. ലന്നുമിന ലക ഹത്ത, ഹ തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്. ഹത്ത നറല്ലാഹ, നറ അല്ല നറ, റ നറല്ലാഹ ജഹ്റതൻ, ജഹ്ഹാന്റെ മഖ്റജ് തൊണ്ടയുടെ താഴേ ഭാഗം. ജഹ്റതൻ, ഹ ഹി ഹു അഹ്, ജഹ്റതൻ ഫ തൻവീന് ശേഷം, ഫ ഇഖ്ഫാവും ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീന് ശേഷം ഫ വരുമ്പോൾ ആ ഒരു ഗുന്നയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ഗാമ പോലെ ആവരുത്. ജഹ്റതൻ ഫ ഫഅഖദത്കുമു, ഫഅഖദത്കുമു സ്സായിഖ, ഫഅഖദത്കുമു എന്ന് ഓതരുത്. തായിനെ ഖൽഖല ചെയ്യരുത്. ഫഅഖദത്കും, ഫഅഖദത്കുമു സ്സായിഖത്തു അസ്സ സാദ്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. അസ്സ അസ്സായിഖത്തു, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. അസ്സായിഖ, അസ്സായിഖത്തു, വഅൻതും ഇഖ്ഫാ ബിഗുന്ന, വഅൻതും തൻസുറൂൻ, തൻസു. സാക്കിന നൂന് ശേഷം ദാദ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ദാദാണ്, ദാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും ശ്രദ്ധിക്കണം, സ്വരഭാരത്തിലായിരിക്കണം. തൻസുറൂൻ, വഅൻതും തൻസുറൂൻ. അടുത്ത ആയത്ത് ثم بعثناكم ثم ث ث ث ثم اث ثم ثم ثاء ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. ഫ എന്ന മഖ്റജ്, സുമ്മ ആവരുത്, അർത്ഥം മാറും. മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. ثم ثم بعثناكم بعث ثاء ഇവിടെയും ബഅസ്നാകും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ബഅസ്നാകും എന്ന് പറയരുത്, അധികം ആളുകളും ആ ഒരു പാരായണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബഅസ്നാകുമല്ല, ബഅസ്നാകും, ബഅസ്നാകും മിം ബഅദി, ബഅസ്നാകും മിൻ. സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലൈൻ. ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബഅസ്നാകും. അടുത്തത് മിം ബഅദി, സാക്കിന നൂന് ശേഷം ബ, ഇഖ്ലാബ് എന്നാണ് പറയുക. നൂനിനെ മീമാക്കി മാറ്റണം. മിം ബഅദി, മിം ബഅദി, മിൻ ബഅദി അല്ല, മിം ബഅദി. മൗതിക്കും ലഅല്ലകും തശ്കുറൂൻ, ലഅല്ലകും. ഇവിടെ ഐനിൻ്റെ ശബ്ദം അവർ മഖ്റജ് ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. ലഅല്ലകും, ലഅല്ലകും തശ്കുറൂൻ, തശ്കുറൂൻ. ഷീൻ തഫസ്സി എന്ന ഒരു സിഫത്ത് പാരായണത്തിൽ കൊണ്ടുവരണം. ഷ ഷീ ഷൂ അഷ്, തഷ്കുറൂൻ, തഷ്കുറൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നോക്കൂ, മുകളിൽ വഅൻതും തൻസുറൂന, തൻസുറൂന, ലഅല്ലകും തഷ്കുറൂന. വഖഫ് ചെയ്യുമ്പോൾ ആ ഫത്ഹിനെ സുക്കൂനാക്കി മാറ്റുന്നു. തൻസുറൂൻ, തൻസുറൂന, തൻസുറൂൻ, തഷ്കുറൂന, തഷ്കുറൂൻ. വഖഫ് ചെയ്യുന്നതിനാൽ അവിടെ ഹർക്കത്ത് സുക്കൂനാവുന്നു. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം അഥവാ തഷ്കുറൂൻ
തൻദുറൂൻ വാവ് മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വരുന്നു. അങ്ങനെയാവുമ്പോൾ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് അതാണ് മദ് ആരിദ് ലി സുക്കൂൻ എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാ ഈ ആയത്തുകൾ ഒന്നുകൂടെ നമുക്ക് ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 55-56 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നും ഇല്ലാതെ, അഥവാ ഹർക്കത്തുകൾക്കോ മഖ്റജുകൾക്കോ മാറ്റങ്ങൾ വരാതെ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് അത്തഹ്സീൻ.

0: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. ഇപ്പോൾ നാം കേൾക്കുന്നത് നാവിൻ്റെ ഉച്ചാരണം. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ വിശദീകരിക്കുന്ന വിജ്ഞാന ശാഖയായ തജ്വീദ് പഠനത്തിലാണ് നാം ഓരോരുത്തരും. ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലാണ് നാം ഉള്ളത്. തജ്വീദുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇതിനു മുമ്പ് നടന്ന പല എപ്പിസോഡുകളിലും നാം ചർച്ച ചെയ്യുകയുണ്ടായി. അവസാനമായി നമ്മൾ പഠിച്ചു തുടങ്ങിയത് തജ്വീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ, മഖാരിജുൽ ഹുറൂഫ്, അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അഞ്ച് വിധത്തിലും, വിശദീകരിച്ചു പറയുകയാണെങ്കിൽ അതിന് 17 സ്ഥലങ്ങളുമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മൊത്തത്തിൽ പറയുമ്പോൾ മഖാരിജുൽ ഹുറൂഫ് 5 എണ്ണമാണ്. അതിൽ 2 എണ്ണം താൽക്കാലികമാണ്, മഖ്റജ് മുഖദ്ദറാണ്, അഥവാ മദ്ദിൻ്റെ അക്ഷരങ്ങൾ പുറപ്പെടുന്ന അൽ ജൗഫ്, തൊണ്ടക്കുഴി. ഇത് ആ സന്ദർഭത്തിൽ മാത്രമേ ഉച്ചരിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഈ സ്ഥാനത്തു നിന്നും അക്ഷരങ്ങൾ പുറത്തു വരികയുള്ളൂ, മദ്ദിൻ്റെ അക്ഷരങ്ങൾ. അപ്രകാരം തന്നെ ഹൈഷൂം, തരിമൂക്ക്, അവിടെ നിന്നും മണിക്കുന്ന സന്ദർഭത്തിൽ, ഗുന്നത്തിൻ്റെ സന്ദർഭത്തിലാണ് മീം, നൂൻ എന്നീ അക്ഷരങ്ങളെ മണിക്കുമ്പോൾ, അതുപോലെ ഇഖ്ഫാഇൻ്റെയും ഇദ്ഗാമും ബിഗുന്നയുടെയും ഇഖ്ലാബിൻ്റെയൊക്കെ സന്ദർഭത്തിൽ ഗുന്നത്ത് ചെയ്യുമ്പോൾ, മണിക്കുമ്പോൾ മാത്രമാണ് ഹൈഷൂം അഥവാ തരിമൂക്കിൽ നിന്നും ആ ശബ്ദം പുറപ്പെടുന്നത്. അതല്ലാത്ത ബാക്കി 3 മഖ്റജുകളും, അഥവാ മഖ്റജ് അല്ലിസാൻ നാവ്, മഖ്റജ് ഷഫത്താൻ 2 ചുണ്ടുകൾ, അതുപോലെ അൽഹൽഖ് തൊണ്ട, അതിൻ്റെ 3 ഭാഗങ്ങളും, ഇതെല്ലാം മഖ്റജ് മുഹഖഖാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദർഭത്തിലും സ്ഥിരമായിട്ടുള്ള മഖ്റജാണ് മഖ്റജ് മുഹഖഖ്. ഇത് 3 എണ്ണമാണ്: തൊണ്ട, അതുപോലെ നാവ്, അതുപോലെ 2 ചുണ്ടുകൾ. തൊണ്ടക്കുഴി അൽ ജൗഫ്, അതുപോലെ തരിമൂക്ക് അൽ ഹൈഷൂം, ഇത് രണ്ടും അത്തരം സന്ദർഭങ്ങളിൽ, അഥവാ മദ്ദിൻ്റെ സന്ദർഭങ്ങളിൽ, അലിഫ് വാവിയ മദ്ദായിട്ട് വരുമ്പോൾ, ഹുറൂഫുൽ ജൗഫ്, അൽ ജൗഫ് അവിടെ അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തു നിന്നും പുറപ്പെടും, അതുപോലെ തന്നെ ഗുന്നത്തിൻ്റെ സന്ദർഭത്തിൽ ഹൈഷൂമിൽ നിന്നും പുറപ്പെടും. ഇതാണ് നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ശേഷം നമ്മൾ അൽ ജൗഫ്, അതുപോലെ അൽ ഹൽഖ്, ഈ 2 മഖ്റജുകളെക്കുറിച്ചും അതിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെക്കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. അതിനുശേഷം ഇന്നത്തെ നമ്മളെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതും ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നതും അൽ ലിസാൻ, അൽ ജൗഫിന് ശേഷവും, അതുപോലെ മഖ്റജുൽ ഹൽഖിന് ശേഷവും 3-ാമതായി വരുന്ന അൽ ലിസാൻ നാവ്. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ പുറത്തു വരുന്നത് നാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സംസാരത്തിന് അല്ലെങ്കിൽ ഭാഷയ്ക്ക് പകരം ഭാഷ ലുഗത്ത് എന്നതിന് ലിസാൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. കാരണം കൂടുതൽ അക്ഷരങ്ങളും ഏകദേശം 18 അക്ഷരങ്ങൾ പുറത്തു വരുന്നത് നാവിൽ നിന്നാണ്. 10 മഖ്റജ് അറബി ഭാഷയുടെ ഈ 28 അക്ഷരങ്ങളിൽ 10 മഖ്റജുകൾ 18 അക്ഷരങ്ങൾ നാവിൽ നിന്നാണ് പുറത്തു വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഖ്റജാണ് അൽ ലിസാൻ എന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ തൊണ്ടക്കുഴി പറഞ്ഞു, അതിനുശേഷം തൊണ്ട ഹൽഖ് പറഞ്ഞു, തൊണ്ടക്കുഴി മദ്ദിൻ്റെ അക്ഷരങ്ങൾ ആ ഊ ഈ എന്നുള്ള നീട്ടുന്ന സന്ദർഭത്തിൽ അലിഫായി നീട്ടുമ്പോഴും അതുപോലെ വാവ് ലമ്മും വാവിന് സുക്കൂനുമായി നീട്ടുമ്പോഴും യാവിന് സുക്കൂനും യാവിൻ്റെ തൊട്ട് മുമ്പ് കസറായി നീട്ടുമ്പോഴും അൽ ജൗഫ് എന്നത് നമ്മൾ അതിൻ്റെ മഖ്റജാണ്. രണ്ടാമത്തെ ഹൽഖ് അത് 3 സ്ഥലങ്ങളുണ്ട്, അഖ്സൽ ഹൽഖ്, വസത്തുൽ ഹൽഖ്, അദ്നൽ ഹൽഖ്. അതിനുശേഷം അവിടെ നിന്നങ്ങോട്ട് നമ്മൾ തുടങ്ങി പിന്നെ നാവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ മഖ്റജ് എന്ന് പറയുന്നത് അഖ്സൽ ലിസാൻ എന്നാണ്. എന്താണ് അഖ്സൽ ലിസാൻ? അഖ്സൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അങ്ങേ അറ്റം മുകളിൽ, അഖ്സൽ ലിസാനി ഫൗഖ്, നമ്മുടെ നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ തൊണ്ടയോട് ഏറ്റവും അടുത്ത സ്ഥലം, അവിടെ നിന്നും പുറത്തു വരുന്ന ഒരേ ഒരക്ഷരമാണ് അഖ്സൽ ലിസാനി ഫോക്ക്, നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ നിന്ന് പുറത്തു വരുന്നത് ഒരേ ഒരക്ഷരമാണ്, അതാണ് ഖാഫ്. ഖാഫ് അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കുക. ഖാഫ് എന്നാണ് പറയുന്നത്, ഖാഫ് എന്നല്ല ഖാഫ്. ഇൻഷാല്ലാ അതിന് ശേഷം നമ്മൾ മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം പറഞ്ഞതിന് ശേഷം അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രതിപാദിക്കുന്ന സിഫാത്തുൽ ഹുറൂഫ് എന്ന അധ്യായം പറയുമ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ വിശേഷണങ്ങൾ കൂടി മനസ്സിലാക്കാം, ഖാഫ് എന്ന അക്ഷരത്തിൻ്റെ വിശേഷണങ്ങളും രീതിയും. ഇവിടെ അതിൻ്റെ മഖ്റജ് ഖാഫ് എന്ന് മഖ്റജ് അഖ്സൽ ലിസാനാണ്, നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ ഉച്ചരിക്കേണ്ടത് ഖാഫ് എന്നാണ്. പണ്ഡിതന്മാർ ഭാഷ നിലക്ക് ഉച്ചരിക്കുന്ന തജ്വീദിൻ്റെ പണ്ഡിതന്മാരൊക്കെ മഖ്റജ് ഉച്ചരിക്കാൻ എളുപ്പത്തിൽ അല്ലെങ്കിൽ അത് പരിശീലിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു രീതി പറയാറുണ്ട്. അതായത് നമ്മൾ ഉച്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന അക്ഷരത്തിന് സുക്കൂർ നൽകുകയും അതിന് തൊട്ട് മുമ്പ് ഹംസക്ക് കസർ കൊണ്ടുവരികയും ശേഷം നമ്മൾ ഉച്ചരിക്കുകയും ചെയ്ത് പരിശീലിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം മനസ്സിലാവുകയും ഈ അക്ഷരവും മറ്റു അക്ഷരവും തമ്മിലുള്ള തൊട്ടടുത്ത അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായി മനസ്സിലാക്കുവാനും കഴിയും. ഇതിന് തൊട്ടുശേഷം വരുന്ന മഖ്റജാണ് ഈ അഖ്സൽ ലിസാന് തന്നെ 2 മഖ്റജാണ്, ഫൗക്ക് അതിൻ്റെ മുകളിൽ, ഏറ്റവും അങ്ങേയറ്റം മുകളിൽ ഖാഫ്, അതിന് തൊട്ടു താഴെ മുമ്പ് വരുന്ന മഖ്റജാണ് ഖാഫിൻ്റെ തൊട്ട് താഴെ വരുന്ന മഖ്റജാണ് കാഫ്, കാഫ് എന്നുള്ളത്. അപ്പോൾ ഒന്ന് ഖാഫ് നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ, ഖാഫ് തൊട്ട് ശേഷം അതിൻ്റെ താഴെയുള്ള മഖ്റജിൽ നിന്നാണ് കാഫ് എന്നുള്ളത്. രണ്ടും 2 രൂപത്തിൽ തന്നെ ഉച്ചരിച്ച് ശീലിക്കണം നാം, കാരണം രണ്ടും 2 ഉച്ചാരണ സ്ഥലത്തു നിന്നാണ് പുറത്തു വരുന്നത്. 2 അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. മാത്രവുമല്ല അത് ഖാഫ് കാഫായി വരുമ്പോഴും കാഫ് ഖാഫായി വരുമ്പോഴും പലപ്പോഴും വലിയ അർത്ഥ വ്യത്യാസങ്ങളും പദങ്ങളും ഒക്കെ മാറിപ്പോകും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അഖ്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ ഖാഫ്, അതിൻ്റെ തൊട്ടു താഴെ കാഫ്, ഇതാണ് ഒന്നാമത്തെ മഖ്റജിന്. മഖ്റജ് തന്നെ നാവിൻ്റെ ഒന്നാമത്തത് അഖ്സൽ ലിസാൻ ഫോക്ക്, നാവിൻ്റെ അങ്ങേയറ്റം മുകളിൽ. രണ്ടാമത്തെ അതിൻ്റെ തൊട്ട് താഴെ. മൂന്നാമത്തെ നാവിൻ്റെ മഖ്റജാണ്, ഉച്ചാരണ സ്ഥലമാണ് വസത്തുൽ ലിസാൻ. വസത്തുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗം, നാവിൻ്റെ മധ്യഭാഗം. ഇപ്പോൾ ഖാഫ് കാഫ് ഈ ഉച്ചാരണം പരസ്പരം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഉച്ചരിക്കാൻ. പല ആളുകളും കാഫും കാഫും വേർതിരിക്കാതെ അല്ലെങ്കിൽ വേർതിരിച്ച് കേൾക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പാരായണങ്ങൾ പലപ്പോഴും നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഉച്ചരിക്കാൻ പ്രയാസമുള്ള അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അത് ശരിയായ രൂപത്തിൽ ആണോ ഉച്ചരിക്കുന്നത് എന്ന് അറിയുന്നവരോട് കൂടി ചോദിച്ചു കൊണ്ട് വേണം നമ്മൾ അക്ഷരങ്ങളുടെ ഉച്ചാരണം പരിശീലിക്കാൻ. ഏതായിരുന്നാലും അത് നമുക്ക് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള അക്ഷരങ്ങളെ പ്രത്യേകം നമ്മൾ പരിശീലനത്തിലൂടെ അത് ശരിയാക്കിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. വസത്തുൽ ലിസാൻ നാവിൻ്റെ മധ്യഭാഗത്തുനിന്ന് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാണ് മൂന്നക്ഷരങ്ങളാണ് ജീം ഷീൻ യ. യ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, മദ്ദല്ലാത്ത സന്ദർഭത്തിലാണ്. യ ഇനി ഹറക്കത്ത് വരുമ്പോഴാണ് ഇവിടെ നാവിൻ്റെ മധ്യഭാഗത്തുനിന്നും ഉച്ചരിക്കുക എന്ന് പറയുന്നത്. യ ഇന് ഹറക്കത്തില്ല, സുക്കൂനാണ് എങ്കിൽ അത് ഹറൂഫുൽ മദ് എന്നതിൽ പെടുകയും അത് ജൗഫിൽ നിന്നാണ് അത് ഉച്ചരിക്കപ്പെടുക. അപ്പോൾ മദ്ദല്ലാത്ത സന്ദർഭത്തിലാണ് വസത്തുൽ ലിസാനിൽ നിന്നും നാവിൻ്റെ മധ്യഭാഗത്തു നിന്നും യ പുറപ്പെടുന്നത്. അതുപോലെ ജീം ഷീൻ യ മൂന്നക്ഷരങ്ങളാണ് വസത്തുൽ ലിസാൻ എന്ന് പുറപ്പെടുന്നത്. ജീം ഷീൻ യ നാലാമത്തേത് പിന്നെ നാവിൻ്റെ മഖ്റജുകളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നാല് ഇനങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് അഖ്സൽ ലിസാൻ, മറ്റൊന്ന് വസത്തുൽ ലിസാൻ, പിന്നെ ഹാഫത്ത് എൽ ലിസാൻ, തറഫുൽ ലിസാൻ. കൂടുതൽ അക്ഷരങ്ങളും തറഫുൽ ലിസാൻ എന്നാണ് പുറപ്പെടുന്നത്. നാലാമത്തെ തറഫുൽ ലിസാൻ എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഹാഫത്തെ ഇല്ലിസാൻ എന്നും പറയാറുണ്ട്. ഇതിനു മുമ്പ് ഇതിൻ്റെ ഓർഡറിൽ പറയുമ്പോൾ, ക്രമപ്രകാരം പറയുമ്പോൾ, ചിലപ്പോൾ ചില ഗ്രന്ഥങ്ങളിൽ തറഫുൽ ലിസാൻ ആദ്യം പറയുകയും അതിനുശേഷം ഹാഫത്തെ ഇല്ലിസാൻ പറയുകയും ചെയ്യും. തറഫുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അഗ്രം, നാവിൻ്റെ അറ്റം. ഹാഫത്തെ ഇല്ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ഇരു വശങ്ങളും അരികുകളും ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നാവിൻ്റെ അറ്റത്തുനിന്ന് പുറപ്പെടുന്ന പ്രധാനപ്പെട്ട അക്ഷരമാണ് നൂൻ. ആദ്യം വരുന്ന അക്ഷരമാണ് നൂൻ. അതിനുശേഷമാണ് പിന്നെ റാ എന്ന അക്ഷരം ഉച്ചരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ആണ് ബാദ്, ഏറ്റവും പ്രയാസമുള്ള അറബി ഭാഷയിലെ അക്ഷരമായി എണ്ണപ്പെടുന്ന അക്ഷരമാണ് ബാദ്. അറബി ഭാഷയ്ക്ക് തന്നെ അല്ലുഗത്തുൽ അറബിയ്യ ലുഗത്തു ദാദ് എന്ന് പറയാറുണ്ട്. കാരണം അറബി ഭാഷയുടെ മാത്ര പ്രത്യേകതയായിക്കൊണ്ട് ഗണിക്കപ്പെടാവുന്ന ഒരു വിഷയമാണ് ബാദ് എന്ന അക്ഷരത്തിന് ഉച്ചാരണം. മറ്റു ഇതര ഭാഷകളില്ലാത്ത അക്ഷരമാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനം പലപ്പോഴും നമ്മൾ സാദ് ബാദിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദാദിൻ്റെ ഉച്ചാരണവും രണ്ടും ഒരുപോലെയായി ഉച്ചരിക്കാറുണ്ട് പലരും. ഇത് രണ്ടും രണ്ട് ഉച്ചാരണ സ്ഥലമാണ്. ഇവിടെ സാദു ദാദ് ആ ദാദിൻ്റെ ഉച്ചാരണമാണ് നമ്മൾ പറയുന്നത്. നാവിൻ്റെ ഇരുവശങ്ങളിൽ ഏതെങ്കിലും ഒരു വശം, ഒന്നുകിൽ ഇടതുവശം അല്ലെങ്കിൽ വലതുവശം, അധികവും ഇടതുവശത്തു നിന്നാണ് ഉച്ചരിക്കാറുള്ളത്. വലതുവശത്ത് നിന്ന് വളരെ ചുരുക്കം മാത്രമാണ്. അപ്പം നാവിൻ്റെ ഈ വശം മേലെ പല്ലുകളുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് അത് ഉച്ചരിക്കേണ്ടത്, നാവ് പുറത്തു വരാതെ തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ അക്ഷരങ്ങളുടെയും മഹ്റജ് ശരിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് ആ അക്ഷരത്തിന് സുക്കൂൻ നൽകുകയും അതിന് തൊട്ട് മുമ്പ് ഹംസ, കസറായ ഹംസ കൊണ്ടുവരികയും എന്നിട്ട് ആ അക്ഷരത്തെ ഉച്ചരിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഖാഫ് എന്ന അക്ഷരമാണ് ഉച്ചരിക്കേണ്ടത്, അതാണ് നമുക്ക് പരിശീലിക്കേണ്ടത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഖാഫ് എന്നതിന് സുക്കൂൻ നൽകുക, ഖ എന്നാണ് ഇപ്പോൾ പറയുക. ഖ അതിന് തൊട്ട് മുമ്പ് ഹംസ കസറായി കൊണ്ടുവരിക. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഉച്ചരിക്കാവുന്നതാണ്. ഇഖ് ഇഖ്. അപ്പോൾ ഇങ്ങനെ ഓരോ അക്ഷരം, ഇപ്പോൾ ബാനെയാണ് നമുക്ക് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇബ്, താനെയാണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇത്ത്, അതുപോലെ കാഫിനെയാണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇക്ക്, അതുപോലെ ജീമിനാണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇജ്, അതുപോലെ ഷീനെ ഉച്ചരിക്കേണ്ടതെങ്കിൽ ഇഷ്. അപ്പോൾ ഈ അക്ഷരങ്ങളെ ഉച്ചരിച്ച് പരിശീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തജ്വീദ് നിയമങ്ങളെ, തിയറികളെ, അതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിനപ്പുറത്ത് ആ നിയമങ്ങളെ പ്രാവർത്തികമാക്കുന്ന, പാരായണത്തിൽ കൊണ്ടുവരുന്ന ആ സന്ദർഭത്തിൽ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രായോഗിക രൂപത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നാവിൻ്റെ മഖ്റജുകളെക്കുറിച്ചാണ്. അഖ്സൽ ലിസാനി ഫൗഖ്, മുകളിൽ ഖാഫ് പറഞ്ഞു, ശേഷം കാഫിനെ പറഞ്ഞു, തൊട്ട് താഴെ തന്നെയാണ് കാഫിൻ്റെ മഖ്റജ്, നാവിൻ്റെ അങ്ങേയറ്റം താഴെ തന്നെയാണ്. അത് കഴിഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗത്തു നിന്ന് മൂന്നക്ഷരങ്ങളാണ് ജീം, ഷീൻ, യ. അതിന് ശേഷം വരുന്നത് ഹാഫത്ത് എൽ ലിസാൻ, നാവിൻ്റെ ഇരു അഗ്രങ്ങളും. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രയാസമുള്ള അക്ഷരമാണ് ദാദ്, അദ്ദാദ്. ബോ ബോ എന്നുള്ളത് ല എന്നുള്ള രണ്ടും രണ്ടാണ്. വ എന്നുള്ളത് നാവിൻ്റെ മുൻഭാഗത്തു നിന്ന്, തൊറഫിൽ ലിസാനെന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ്. ബോദ് എന്നുള്ളത് നാവിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും ഉച്ചരിക്കേണ്ടതാണ്. അതിൽ ഇടതുഭാഗത്തു നിന്നാണ് കൂടുതലും ഉച്ചരിക്കാറുള്ളത്. നാവിന് ഇടതുഭാഗത്തെ നാവും രണ്ട് പല്ലുകളും, അണപ്പല്ലുകളും, രണ്ട് ഭാഗ ഇരുവശത്തെ പല്ലുകളും, ഇടതുവശത്തെ താഴെയും മുകളിലുമുള്ള പല്ലുകളും നാവിൻ്റെ ഇടതുഭാഗവും കടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ബോദ് എന്ന് പറയേണ്ടത്. അത് ബോദ് ലാദിൻ്റെ മഖ്റജിൽ നിന്നും അല്പം നീണ്ട് ലാമിൻ്റെ മഖ്റജിലേക്ക് എത്തുന്ന വിധത്തെ, അത്രയും ആ രൂപത്തിലാണ് അത് ഉച്ചരിക്കേണ്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിലൂടെ ഇതുവരെ പറഞ്ഞത് തജ്വീദ് നിയമങ്ങളിൽ പ്രധാനപ്പെട്ട അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ, നാവിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളിൽ ആദ്യത്തെ മൂന്ന് മഖ്റജുകളാണ് നമ്മൾ പറഞ്ഞത്. ഖാഫ്, കാഫ്, ജീം, ഷീൻ, യ, ദാദ്. ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവരും തന്നെ ഇത് ഉച്ചരിച്ചുകൊണ്ട് ശരിയായ രൂപത്തിൽ ഉച്ചരിച്ച് ശീലിക്കുകയും ഏറ്റവും നല്ല രൂപത്തിൽ അത് പാരായണം ചെയ്യുമ്പോൾ ഉച്ചരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ബാക്കിയുള്ള ഇതിൻ്റെ നാവിൻ്റെ ഉച്ചാരണങ്ങളുടെ മഖ്റജുകളുടെ ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറകാല നബീന മുഹമ്മദീൻ വഅല ആലിഹി വസഹ്ബീ വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് തജ്വീദ് പഠനം, നാവിൻ്റെ ഉച്ചാരണം. ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ് ക്ലാസ് എടുത്തത്.

ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം ശ്രവിക്കാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹ്.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇംറാനിലെ 123 മുതൽ 138 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ആദിൽ റയ്യാൻ.

പീസ് റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു തൗബ പൂർണ്ണമായും സൂറത്തു യൂനുസ് 1 മുതൽ 30 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദിന്റെ ശബ്ദത്തിൽ.

0: مولاهم الحق وضل عنهم ما كانوا يفترون.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു തൗബ പൂർണ്ണമായും സൂറത്തു യൂനുസ് 1 മുതൽ 30 വരെയുള്ള വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം, സൂറ സോഫാത്ത്, വചനം 12. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഅസല്ലി വഅസല്ലിമു അലാ അഷ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഫസ്തഫ്തിഹിം അഹും അഷദ്ദു ഖൽഖൻ അം മൻ ഖലഖ്നാ ഇന്നാ ഖലഖ്നാഹും.

ഇല്ലാസിബ്. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിൻ്റെ 11-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ വിശദീകരിച്ചത്. 11-ാമത്തെ വചനത്തിൻ്റെ അർത്ഥവും ഒരു ചുരുങ്ങിയ വിശദീകരണവും കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി. ഫസ്തഫ്തിഹിം, അള്ളാഹു പ്രവാചകൻ തിരുമേനിയോട് പറയുകയാണ്, നബിയെ നിങ്ങൾ അവരോട് അഭിപ്രായം ചോദിക്കുക, അഭിപ്രായം ആരായുക. അഹും, അവരാണോ അഷദ്ദു ഖൽഖൻ, സൃഷ്ടിപ്പിൽ ഏറ്റവും ശക്തമായത്. അം മൻ ഖലഖന, അതല്ല നാം സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാണോ. ഇന്ന ഖലഖനാഹും, തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ത്വീനിൻ ലാസിബ്, ഒട്ടിപ്പിടിക്കുന്ന പശിമയുള്ള കളിമണ്ണിൽ നിന്ന്. ഇതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ഈ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട മറ്റൊരു വിശ്വാസ കാര്യമാണ് പരലോകവിശ്വാസം. പരലോകവിശ്വാസത്തിൻ്റെ യുക്തിഭദ്രത, അതാണ് ഈ ആയത്തിലും ഇതുപോലെയുള്ള ആയത്തുകളിലൂടെയും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലുള്ള അഥവാ തൗഹീദിലുള്ള വിശ്വാസക്കുറവ് അല്ലെങ്കിൽ അവിശ്വാസം, അത് കഴിഞ്ഞാൽ മക്കാ മുശ്രിക്കുകൾ ഏറ്റവും കൂടുതൽ അവിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ തർക്കിച്ചിരുന്നത് പരലോകവിശ്വാസത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അവരുടെ ആ വിദണ്ഡവാദങ്ങൾക്ക്, പൊള്ളയായ അവരുടെ വാദങ്ങളെ തുറന്നെതിർക്കുന്ന, വളരെ യുക്തിഭദ്രമായി അതിന് മറുപടി പറയുന്ന ധാരാളം വചനങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അതാണ് ഈ വചനത്തിനും നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചു, മരണത്തിന് ശേഷം വീണ്ടും ഒരു പുനഃസൃഷ്ടി അതൊരിക്കലും സാധ്യമല്ല എന്ന വാദമാണ് മക്കയിലെ മുശ്രിക്കുകളും ഇന്നും പല ഭൗതികവാദികളും വാദിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ വാദത്തിന് വല്ല യുക്തിയുടെ പിൻബലവുമുണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിയുടെ പിൻബലവുമുണ്ടോ, ആ വാദത്തിന് യാഥാർത്ഥ്യവുമായി വല്ല ബന്ധവുമുണ്ടോ എന്ന് ചിന്തിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഉദാഹരണമായി സൂറത്ത് യാസീനിൽ കാണാം, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഈ ആയത്തിനും അല്ലാഹു ചോദ്യം ചോദിക്കുകയാണ്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ അല്ലേ, ബിഖാദിരിൻ, കഴിവുള്ളവനല്ലേ, അലാ അൻ യഖ്ലുഖ മിസ്ലഹും, അവരുടെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ കഴിവുള്ളവരല്ലേ. ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച, അവയെ സംരക്ഷിക്കുന്ന ആ അള്ളാഹുവിന് അവയെ അപേക്ഷിച്ച് ഏറെ ദുർബലന്മാരായ, ഏറെ ബലഹീനരായ ഈ മനുഷ്യരെ സൃഷ്ടിക്കൽ അത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ലല്ലോ. തുടർന്ന് പറയുന്നു, വഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ എല്ലാം സൃഷ്ടിക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ മഹാസൃഷ്ടാവ് എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള വളരെ പരിമിതമായ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഒരു സൃഷ്ടിയെയോ സൃഷ്ടിക്കുന്നവനല്ല, എല്ലാം പരമാണു മുതൽ ഈ പ്രപഞ്ചം അതിലെ സകല ചരാചരങ്ങളെയും, വലുതുമായ ചെറുതുമായ എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ. അങ്ങനെയുള്ളവന് ഈ മനുഷ്യരെ സൃഷ്ടിക്കാൻ എന്തു പ്രയാസമാണുള്ളത്. സൂറത്തുൽ അഹ്കാഫിൽ കാണാം, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, അവർ കാണുന്നില്ലേ, തീർച്ചയായും അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നു
എന്നുമാത്രമല്ല വലം യഇയ, അവന് ക്ഷീണം ബാധിച്ചിട്ടില്ല. ബിഖൽഖിഹിന്ന, ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതുകൊണ്ട് അള്ളാഹുവിന് ക്ഷീണം ബാധിച്ചിട്ടില്ല. ചില മതവിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ അങ്ങനെ വാദിക്കാറുണ്ട്, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്നിട്ട് പിന്നെ വിശ്രമിക്കാനിരുന്നു എന്ന്. നഅ്ഊദുബില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ക്ഷീണം ബാധിക്കുക എന്നൊരവസ്ഥ ഇല്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ, അങ്ങനെയുള്ളവൻ കഴിവുള്ളവനല്ലേ. അല അൻ യുഹ്യിയൽ മൗത, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ. ആ ചോദ്യം യഥാർത്ഥത്തിൽ തഖരീരിയായ ചോദ്യമാണ്. അള്ളാഹു അത് സ്ഥാപിക്കുകയാണ്. തീർച്ചയായും ഇതെല്ലാം സൃഷ്ടിച്ച, ഇതെല്ലാം സംവിധാനിച്ച അള്ളാഹു മരണപ്പെട്ടവരെ സൃഷ്ടിക്കൽ, അള്ളാഹു അവന് അതിന് കഴിവുള്ളവൻ തന്നെയാകുന്നു. ബല, അതെ, ഇന്നഹു, തീർച്ചയായും അവൻ. അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെയാകുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങളെ, മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചു, പിന്നെ ഒരു ജീവിതം എന്നത് അസംഭവ്യമാണ്, എല്ലും മണ്ണുമൊക്കെയായി മാറിയതിനു ശേഷം, തീർത്തും ജീർണിച്ചതിനു ശേഷം പിന്നെ ഒരു പുനഃസൃഷ്ടി എന്നത് അത് സാധ്യമല്ല എന്ന് വാദിക്കുന്നവർക്കുള്ള വളരെ കൃത്യമായ മറുപടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഈ വചനത്തിൽ എടുത്തു പറയുന്നത്. മാത്രമല്ല, അള്ളാഹു തന്നെ ഈ സൂറത്തിലെ മറ്റൊരു വചനത്തിൽ പറഞ്ഞു, ഇന്ന ഖലഖനാകും, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ത്വീനിൽ ലാസിബ്, പശിമയുള്ള അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണിൽ നിന്ന്. മുഫസ്സിറീങ്ങൾ പറയുന്നു, ഇദാ ഖലഖനാകും ഔവല മറ, ആദ്യ തവണ നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഫകൈഫ നുഅജിസു അൻ നഖ്ലുഖഹും മറത്തൻ സാനിയ, വീണ്ടും ഒരു സൃഷ്ടി നടത്താൻ, രണ്ടാമതുമൊന്ന് സൃഷ്ടിക്കാൻ അള്ളാഹു എങ്ങനെയാണ് അശക്തനാകുന്നത്? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വലിദാലിക ഖാൽ വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ ഫലൗലാ തദക്കറൂൻ. വിശുദ്ധ ഖുർആനിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അൽ ഖുർആനു യുഫസ്സിറു ബഅദുഹു ബഅദാ, ഖുർആനിലെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ വിശദീകരിക്കുന്നു എന്ന് മുഫസ്സിറീങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് നാം പഠിക്കുന്ന, നാം കേൾക്കുന്ന വചനത്തെ വളരെ കൃത്യമായും ആഴത്തിനും മനസ്സിലാക്കാൻ സഹായകമാണ് അള്ളാഹു മറ്റു പല ഭാഗത്തും എടുത്തു പറഞ്ഞ വചനങ്ങൾ. ഈ കേൾപ്പിച്ച വചനം സൂറത്തുൽ വാഖിയയിലെ വചനമാണ്, വലഖദ് അലിംതും, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അൻ നശ്അതൽ ഊലാ, ആദ്യ സൃഷ്ടിപ്പ്, ആദ്യമായി നിങ്ങളെ സൃഷ്ടിച്ചത്, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ അംഗീകരിക്കുന്നു. ഫലൗലാ തദക്കറൂൻ, അപ്പോൾ എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്, നിങ്ങൾ ആലോചിക്കാത്തത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ സൃഷ്ടിച്ച ആ അള്ളാഹുവിന് വീണ്ടും ഒരു സൃഷ്ടി നടത്തൽ എങ്ങനെയാണ് അസാധ്യമാവുക, എങ്ങനെയാണ് അതിന് അള്ളാഹു അശക്തനാണെന്ന് നിങ്ങൾ പറയുക? അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. അതേപോലെ തന്നെ സൂറത്തുൽ റൂമിലും സൂറത്തുൽ അങ്കബൂത്തിലും അള്ളാഹു ഈ കാര്യം ചിന്തയുള്ള, ബുദ്ധിയുള്ള ഏത് മനുഷ്യൻ്റെയും ചിന്തയെ തട്ടിയുണർ

ഉണ്ടാക്കിയത് നിങ്ങൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് അത് അല്ലാഹു ഉണ്ടാക്കിയത്? ആ അല്ലാഹുവിന് വീണ്ടും ഒരു സൃഷ്ടി നടത്തൽ എങ്ങനെയാണ് പ്രയാസകരമായി മാറുക? അങ്കബൂത്ത് സൂറത്തിലെ 20-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു റൂമിൽ കാണാം, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു, അവനാകുന്നു സൃഷ്ടി ആരംഭിച്ചവൻ, പിന്നെ അവൻ അത് ആവർത്തിക്കുന്നു, അഥവാ മരിച്ചതിന് ശേഷം അവൻ വീണ്ടും അതിനെ സൃഷ്ടിക്കുന്നു. വഹുവ അഹുവനു അലൈ, അങ്ങനെ പുനഃസൃഷ്ടി നടത്തൽ അവന് ഏറെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഖുർആനിലെ 30-ാമത്തെ സൂറത്തായ സൂറത്തു റൂമിലെ 27-ാമത്തെ വചനത്തിൽ അല്ലാഹു എടുത്തു പറയുകയാണ്. സാധാരണ നമ്മൾക്കൊക്കെ സുപരിചിതമായ സൂറത്ത് യാസീനിൽ കാണാം, വദറബലനാ മസലൻ വനസിയ ഖൽഖ, അവർ നമുക്ക് ഉദാഹരണം പറയുന്നു, അവരുടെ സൃഷ്ടിയെ അവർ മറന്നുകളയുകയും ചെയ്യുന്നു. ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം, എന്നിട്ട് ധിക്കാരിയായ മനുഷ്യൻ ചോദിക്കുന്നു, എല്ലുകൾ ജീർണിച്ചതിനു ശേഷം ആരാണ് അവയെ വീണ്ടും ജീവിപ്പിക്കുക? അള്ളാഹുവിന്റെ മറുപടി, ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ ഔവല മറ, ഖുൽ നബിയെ പറയുക, യുഹ്യീഹ, ആ ജീർണിച്ച എല്ലുകളെ ജീവിപ്പിക്കും, അല്ലദീ അൻശഅഹാ ഔവല മറ, ആരാണോ അതിനെ ആദ്യമുണ്ടാക്കിയത് അവൻ തന്നെ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ എല്ലുകളെ വീണ്ടും ജീവിപ്പിക്കുവാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടിയെയും അവൻ നന്നായി അറിയുന്നു. സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നാം ഈ വചനത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാഫാത്തിലെ 11-ാമത്തെ വചനത്തിൽ എടുത്തു പറയുന്നു, നബിയെ അവരോട് ചോദിക്കുക, സൃഷ്ടിയിൽ അവരാണോ ഏറ്റവും ശക്തമായത്, അതല്ല നാം സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാണോ? എന്നിട്ട് പറയുന്നു, തീർച്ചയായും നാം അവരെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. തുടർന്ന് 12-ാമത്തെ വചനത്തിൽ, ബൽ അജിബ്ത വയസ്ഖറൂൻ, ബൽ പക്ഷേ, എന്നാൽ, അജിബ്ത താങ്കൾ അത്ഭുതപ്പെടുന്നു, ആശ്ചര്യപ്പെടുന്നു, അല്ലെങ്കിൽ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു. വയസ്ഖറൂൻ, അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. ഈ വചനത്തിൽ രണ്ട് ഖിറാഅത്തുകൾ പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖാരിഉകൾ എടുത്തു പറഞ്ഞു കാണാൻ സാധിക്കും. ഒന്ന്, ബൽ അജിബ്തു എന്നും അംഗീകരിക്കപ്പെട്ട ഖിറാഅത്തുണ്ട്. അഥവാ അജിബ്തു എന്ന് പറയുമ്പോൾ ആ ളമീർ മടങ്ങുന്നത് അല്ലാഹുവിലേക്കാണ്. എന്നാൽ നാം ആശ്ചര്യപ്പെട്ടിരിക്കുന്നു, അഥവാ മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നാം അത്ഭുതപ്പെടുന്നു. അതേപോലെ തന്നെ വയസ്ഹറൂൻ, അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, യാ നബിയ്യന മിൻ ഖുദ്റത്തി റബ്ബിക് അലാ ഇഹ്യാഇൽ മൗത, നബിയെ താങ്കൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു. എന്ത് കാര്യത്തിൽ? അള്ളാഹുവിൻ്റെ കഴിവിൻ്റെയും ശക്തിയുടെയും കാര്യത്തിൽ. മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക എന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ താങ്കൾക്ക് അത്ഭുതമുണ്ട്, താങ്കൾ ആശ്ചര്യപ്പെടുന്നു. എന്നാൽ അവരാകട്ടെ, വയസ്ഹറൂൻ മിൻ ഖൗലിക് ഇന്നല്ലാഹ യുഹ്യി, താങ്കൾ പറഞ്ഞ കാര്യത്തിലാണ് അവർക്ക് സംശയം. ഇന്നല്ലാഹ യുഹ്യിൽ മൗത, തീർച്ചയായും അല്ലാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞ കാര്യത്തിൽ അവർ സംശയാലുക്കളാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള, മഹാനായ മുഫസ്സിർ, അദ്ദേഹം പറയുന്നു, ബൽ അജിബ്ത യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ താങ്കൾ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു. മിൻ തക്സീബിഹിം, അവരുടെ നിഷേധത്തിൻ്റെ കാര്യത്തിൽ.
വ ഇൻകാരിഹിമുൽ ബഅ്സ്,

0: മരണശേഷമുള്ള ജീവിതത്തെ അവർ നിഷേധിക്കുന്നതിലും താങ്കൾ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു. വഅജബ മിൻ ഇൻകാരിഹിം അന്നഹും യസ്തഹ്സിഊനക വയസ്ഖറൂന മിൻ ഖൗലിക. അതേപോലെ തന്നെ അള്ളാഹുവിലേക്കത് ചേർത്തി പറയുമ്പോൾ അള്ളാഹു അവൻ ആശ്ചര്യപ്പെടുന്നു, അവൻ അത്ഭുതപ്പെടുന്നു. ഏത് കാര്യത്തിൽ? അള്ളാഹുവിൻ്റെ റസൂൽ മരണശേഷമൊരു ജീവിതമുണ്ടെന്ന് പറയുമ്പോൾ അതിനെ അവർ നിഷേധിക്കുന്ന കാര്യത്തിൽ അതിൽ അള്ളാഹു ആശ്ചര്യപ്പെടുന്നു. ഈ തരത്തിൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. ബൽ അജിബ്ത എന്ന് പറഞ്ഞാൽ ഫയഊദു ളമീറു അലാ റസൂലില്ലാ, താങ്കൾ ആശ്ചര്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് മടങ്ങുന്നത്, ആ ളമീറു മടങ്ങുന്നത് പ്രവാചകനിലേക്കാകുന്നു. എന്നാൽ ബൽ അജിബ്തു എന്ന് പറയുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ളമീറു മടങ്ങുന്നത് അള്ളാഹുവിലേക്കാകുന്നു. ഹദീസിൽ കാണാം, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിൽ കുറച്ച് കഫം എടുത്ത് എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഖാലല്ലാഹു തആല യബ്ന ആദം, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മനുഷ്യ അന്ന തുഅജിസനി, നീ എങ്ങനെയാണ് എന്നെ അശക്തനാക്കുക, എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ നീ എങ്ങനെ പറയും. വഖദ് ഖലഖ്തുക മിൻ മിസ്ലി ഹാദാ, ഇതുപോലെയുള്ള ഒരു ദ്രാവകത്തിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞുവെന്ന് പ്രവാചകൻ തിരുമേനി ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ആശ്ചര്യം കാണിക്കൽ അല്ലെങ്കിൽ പരിഹസിക്കൽ, അള്ളാഹു മരണശേഷം വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ അതിൽ പരിഹസിക്കൽ, യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള കാര്യങ്ങളെ യഥാർത്ഥമായ രൂപത്തിൽ നോക്കിക്കാണുന്ന യാതൊരാൾക്കും ഭൂഷണമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇന്നും ഇതിനൊക്കെ പരിഹസിക്കുന്ന മതത്തെയും മതത്തിൻ്റെ വിശ്വാസങ്ങളെയുമൊക്കെ പരിഹാസപാത്രമാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നാം ദീൻ പഠിക്കുകയും ഖുർആൻ ഉൾക്കൊള്ളുകയും ആ വിശ്വാസങ്ങൾ, ഖുർആൻ ഉദ്ഘോഷിക്കുന്ന മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറ സോഫത്ത്, വചനം 12, ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജതയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി റഹ്മഹുമുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അധ്യായം 97, സൂറത്തുൽ ഖദർ. നിർണയം. മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിരിക്കുന്നു. വചനങ്ങൾ 5.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ഇന്ന, നിശ്ചയമായും നാം. അൻസൽനാഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇറക്കി. ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിന്റെ രാവിൽ. നിശ്ചയമായും നാം ഇതിനെ, അഥവാ ഖുർആനെ, ലൈലത്തുൽ ഖദറിൽ അഥവാ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
4: വചനം 2.
2: വമാ അദ്രാക, നിനക്ക് അറിയാവുന്നതെന്ത്? എന്തറിയാം? മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്തെന്ന്?
3: വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ,
2: ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം?
4: വചനം 3.
2: ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദർ, ഖൈറുൻ, ഉത്തമമാണ്, ഗുണകരമാണ്. മിൻ അൽഫി, ആയിരത്തെക്കാൾ. ഷഹ്റിൻ, മാസം.
3: ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹർ,
2: ലൈലത്തുൽ ഖദർ ആയിരം മാസത്തെക്കാൾ ഉത്തമമാകുന്നു.
4: വചനം 4.
2: തനസ്സലു, ഇറങ്ങി വരും, ഇറങ്ങിക്കൊണ്ടിരിക്കും. അൽ മലായികത്തു, മലക്കുകൾ. വർറൂഹ്, റൂഹും ആത്മാവും. ഫീഹ, അതിൽ. ബിഇദ്നി, ഉത്തരവ് പ്രകാരം. സമ്മതം, അനുമതി പ്രകാരം. റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ. മിങ്കുല്ലി അമ്ര, എല്ലാ കാര്യത്തെക്കുറിച്ചും.
3: തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിങ്കുല്ലി അമ്ര,
2: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും.
4: വചനം 5.
2: സലാമുൻ, ശാന്തിയാണ്, സമാധാനമത്രേ. ഹിയ, അത്. ഹത്താ മത്ലഇ, ഉദയം വരെ, ഉദിക്കുന്ന അവസരം വരെ. അൽ ഫജ്ർ, പ്രഭാതത്തിന്റെ.
5: രണ്ടു സ്ഥലത്തും ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ അവതരിപ്പിച്ചു എന്ന് ഭൂതകാലക്രിയ അഥവാ മാലിയായാണ് അള്ളാഹു ഉപയോഗിച്ചത്. ആ രാത്രിയിലുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാകട്ടെ അതിൽ കാര്യം വിവേചനം ചെയ്യപ്പെടുന്നു എന്നും അതിൽ മലക്കുകൾ ഇറങ്ങി വരുന്നു എന്നും വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും ഉപയോഗിക്കുന്ന ക്രിയ മുലാരിയ ആയാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹു ഉപയോഗിച്ച ഓരോ വാക്കുകളിലും അവയുടെ ഉപയോഗക്രമങ്ങളിലും പല സൂചനകളും രഹസ്യങ്ങളും അടങ്ങിയിരിക്കുമെന്നു പറയേണ്ടതില്ല. ഖുർആനെ അവതരിപ്പിച്ചുവെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ആകാശത്തേക്ക് അവതരിപ്പിച്ചുവെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുവാൻ ആരംഭിച്ചുവെന്നോ ആവട്ടെ, ഏതായാലും ശരി, ആ അവതരണ സംഭവം കഴിഞ്ഞുപോയിട്ടുണ്ടെന്നും കാര്യങ്ങളുടെ വിവേചനം നടത്തലും മലക്കുകളുടെ വരവും അതിനുശേഷവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുമാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. ഇനി നബിവചനങ്ങളിലേക്ക് കടന്നാൽ യാതൊരു വ്യാഖ്യാനത്തിനും ഇടമില്ലാത്തവണ്ണം അത് സ്പഷ്ടമാകുന്നു. ഖുർആന്റെ വ്യാഖ്യാനത്തിന് ഖുർആനെ കഴിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും ചര്യകളുമാണല്ലോ ആധാരം. നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു. ലൈലത്തുൽ ഖദറിനെ റമദാന്റെ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളുവീൻ. ബുഖാരി മുസ്ലിം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റമദാന്റെ അവസാനത്തെ ഏഴു ദിവസങ്ങളിലായി സ്വഹാബികൾക്ക് ലൈലത്തുൽ ഖദ്ർ സ്വപ്നത്തിൽ കാണിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനത്തെ ഏഴു ദിവസങ്ങളിൽ ഒത്തുകൂടിയതായി ഞാൻ കാണുന്നു. അതുകൊണ്ട് അതിനെ ആർ കരുതിയിരിക്കുന്നുവോ അവൻ ഒടുവിലത്തെ ഏഴു രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളട്ടെ. ബുഖാരി മുസ്ലിം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. നിങ്ങൾ അതിനെ, അതായത് ലൈലത്തുൽ ഖദറിനെ, റമളാന്റെ ഒടുവിലത്തെ പത്തിൽ അന്വേഷിക്കുവിൻ. എന്നുവച്ചാൽ ഒമ്പത് ബാക്കിയുള്ളപ്പോൾ, ഏഴു ബാക്കിയുള്ളപ്പോൾ, അഞ്ച് ബാക്കിയുള്ളപ്പോൾ എന്നിങ്ങനെ. ബുഖാരി. ഇപ്പോൾ ലൈലത്തുൽ ഖദർ കൊല്ലം തോറും ആവർത്തിക്കപ്പെടുമെന്നതിൽ സംശയിക്കുവാൻ ന്യായമില്ലല്ലോ. ഇനി അതു സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്ന പ്രത്യേക ചര്യകൾ എന്തായിരുന്നുവെന്ന് നോക്കാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന്റെ ആദ്യത്തെ പത്തിലും പിന്നീട് നടുവിലത്തെ പത്തിലും ഇഹ്തികാഫ് ചെയ്യുകയുണ്ടായി. ഒരു തുർക്കി തമ്പു കെട്ടിയതിൽ വെച്ചായിരുന്നു അത്. പിന്നീട് അവിടുന്ന് തല പുറത്തു കാട്ടിക്കൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ ഈ രാത്രിയെ തേടിക്കൊണ്ട് ആദ്യത്തെ പത്തു ദിവസം ഇഹ്തികാഫ് ചെയ്തു, പിന്നെ നടുവിലത്തെ പത്തും ചെയ്തു. പിന്നീട് എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറയുകയുണ്ടായി, അത് അവസാനത്തെ പത്തിലാണെന്ന്. ആകയാൽ എൻ്റെ ഒന്നിച്ച് ഇഹ്തികാഫ് ചെയ്തവർ അവസാനത്തെ പത്തിലും ഇഹ്തികാഫ് ചെയ്തു കൊള്ളട്ടെ. ഈ രാത്രി എനിക്ക് കാണിച്ചു തരപ്പെട്ടു, എങ്കിലും പിന്നീട് എനിക്ക് അത് വിസ്മരിപ്പിക്കപ്പെടുകയുണ്ടായി. ബുഖാരി മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു, അവസാനത്തെ പത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറ്റൊന്നിലുമില്ലാത്ത ഉത്സാഹം ആരാധനാ കർമ്മങ്ങളിൽ ഉത്സാഹിച്ചു വന്നിരുന്നു. മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇങ്ങനെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, കണ്ടുവോ ലൈലത്തുൽ ഖദർ ഏതു രാത്രിയിലാണെന്ന് എനിക്ക് അറിവായാൽ അതിൽ ഞാൻ എന്താണ് പറയേണ്ടത്? തിരുമേനി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകേണമേ എന്ന് പറഞ്ഞുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സത്യവിശ്വാസത്തോടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കണക്കാക്കിക്കൊണ്ടും ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും നിന്ന് നമസ്കരിക്കുന്ന പക്ഷം അവന് അവൻ്റെ കഴിഞ്ഞുപോയ പാപം പൊറുക്കപ്പെടുന്നതാണ്. ബുഖാരി മുസ്ലിം. ലൈലത്തുൽ ഖദർ ഏതു രാത്രിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കപ്പെടുകയുണ്ടായെന്നും പിന്നീട് അത് വിസ്മരിപ്പിക്കപ്പെടുകയാണ് ചെയ്തതെന്നും അബൂ സഈദ് അൽ ഖുദരിയുടെ റളിയല്ലാഹു അൻഹു ഹദീസിൽ കണ്ടുവല്ലോ. ഈ വിഷയം ഇബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിവരിക്കുന്നു, ഞങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു തരുവാനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പുറപ്പെട്ടു വന്നു. അപ്പോഴേക്കും മുസ്ലിങ്ങളിൽ രണ്ടുപേർ തമ്മിൽ ഒരു വഴക്കുതർക്കം നടക്കുകയുണ്ടായി. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ പറ്റി പറഞ്ഞു തരുവാൻ വേണ്ടിയാണ് പുറപ്പെട്ടു വന്നത്. അപ്പോഴേക്ക് ഇന്ന ആളും ഇന്ന ആളും തമ്മിൽ വഴക്ക് നടന്നു. അങ്ങനെ അത് ഉയർത്തപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള വിവരം എൻ്റെ ഓർമ്മയിൽ നിന്ന് വിടുത്തപ്പെട്ടു. ഇത് നിങ്ങൾക്ക് ഗുണമായി തീർന്നേക്കാം. ബുഖാരി. മേലുദ്ധരിച്ച പ്രബലമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും ഗ്രഹിക്കാവുന്നതാണ്. ഒന്ന്, ലൈലത്തുൽ ഖദർ കൊല്ലം തോറും ഉണ്ടായിരിക്കും. ഖുർആൻ അവതരിച്ച ആ ഒരേ ഒരു രാത്രിയെപ്പറ്റി മാത്രമല്ല ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. രണ്ട്, അത് മിക്കവാറും റമളാന്റെ ഒടുവിലത്തെ പത്തിൽ, വിശേഷിച്ചും അതിലെ ഒറ്റയായ രാത്രികളിൽ ഒരു രാത്രിയായിരിക്കും. മൂന്ന്, എന്നാൽ അത് ഏതു രാത്രിയിലാണെന്ന് നിർണയിച്ചു പറയുവാൻ നിവൃത്തിയില്ല. അത് ഇന്ന രാത്രിയിലാണെന്നുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് അള്ളാഹു അത് മറപ്പിച്ചു കളയുകയാണുണ്ടായത്. നാല്, അങ്ങനെ മറപ്പിച്ചു കളഞ്ഞത് താഴെ പറയുന്ന പോലെയുള്ള കാരണത്താൽ സമുദായത്തിന് ഗുണകരമായിരിക്കുന്നതുമാകുന്നു. അഞ്ച്, റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചും ഒടുവിലത്തെ പത്തിൽ ഇഹ്തികാഫ് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്നു. ആറ്, അനുഭവപൂർവമായ വല്ല അടയാളങ്ങൾ മുഖേനയും ആ രാത്രിയെ തിരിച്ചറിയുവാൻ സജ്ജനങ്ങളായുള്ള ചിലർക്ക് സാധിച്ചെന്നു വരാം. ഏഴ്, എല്ലാ കൊല്ലത്തിലും ഒരു നിശ്ചിത തീയതിക്കു മാത്രമായിരിക്കും അതെന്ന് കരുതുവാൻ നിവൃത്തിയില്ല. പ്രസ്തുത രാവ് ഏത് ദിവസമായിരിക്കുമെന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ നിന്ന് അള്ളാഹു വിടുത്തിക്കളഞ്ഞത് സമുദായത്തിന് ഗുണമാണെന്ന് പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്നറിഞ്ഞാൽ ജനങ്ങൾ ആ ഒരു ദിവസം മാത്രമേ അതിനെ പ്രതീക്ഷിക്കുകയും ആരാധനാ കർമ്മങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിക്കുകയും ചെയ്യുകയുള്ളൂ. അറിയാത്ത പക്ഷം ആ രാത്രിയാവാൻ സാധ്യതയുള്ള എല്ലാ ദിവസവും അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകുന്നതാണ്. അങ്ങിനെ കൂടുതൽ പുണ്യവും പ്രതിഫലവും നേടുവാൻ അത് കാരണമായിത്തീരും. ഈ വസ്തുത മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതിപ്രകാരമാണ്. സിറുബിന് ഹബിഷ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉബയ്യുബിന് ഖഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സഹോദരൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊല്ലം മുഴുവനും രാത്രി സുന്നത്തു നമസ്കാരം നിർവഹിച്ചാൽ ലൈലത്തുൽ ഖദർ പ്രാപിക്കാം എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കാതിരിക്കുവാൻ ഉദ്ദേശിച്ചാണത്. അദ്ദേഹം അങ്ങനെ പറയുവാൻ കാരണം അതാണ്. നിശ്ചയമായും അദ്ദേഹത്തിനറിയാം അത് റമദാനിലാണെന്നും ഒടുവിലത്തെ പത്തിലാണെന്നും 27-ന്റെ രാത്രിയാണെന്നും. പിന്നീട് ഉബൈർ റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു പറഞ്ഞു, അത് 27-ന്റെ രാത്രിയാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനെ ആസ്പദമാക്കിയാണ് നിങ്ങളിത് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അടയാളത്തെ ആസ്പദമാക്കിയാണ്. അതായത് അന്ന് സൂര്യൻ രശ്മി കൂടാതെ ഉദയം ചെയ്യുന്നതിന്. മുസ്ലിം. ലൈലത്തുൽ ഖദറിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവർക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുത്തിരിക്കുമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. അങ്ങനെ താൻ കണ്ട ഒരു അടയാളത്തെ ആസ്പദമാക്കിയാണ് ഉബൈർ റളിയല്ലാഹു അൻഹു അത് 27-ന്റെ രാവാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. പ്രസ്തുത അടയാളങ്ങൾ എല്ലാവർക്കും മനസ്സിലായേക്കുമെന്നോ അനുഭവപ്പെട്ടേക്കുമെന്നോ വിചാരിക്കാവുന്നതല്ല. അള്ളാഹു അനുഗ്രഹിച്ച പുണ്യവാന്മാരായ ആളുകൾക്ക് ഏറെക്കുറെ ചിലതൊക്കെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞെന്ന് വരാം, അത്രമാത്രം. എന്നാൽ ഉബൈർ റളിയല്ലാഹു അൻഹു 27-ന്റെ രാത്രി എന്ന് നിജപ്പെടുത്തി പറഞ്ഞതുപോലെ മറ്റു ചില രാത്രികളെ നിർണയിച്ചുകൊണ്ടുള്ള ചിലരുടെ റിവായത്തുകൾ വേറെയും കാണാം. അതുകൊണ്ടാണ് ആ രാത്രി മേലുദ്ധരിച്ച ഹദീസുകളിൽ കണ്ടതുപോലെ റമദാൻ ഒടുവിലത്തെ പത്തിന്റെ ഒറ്റയായ രാത്രികളിലായിരിക്കുമെന്നും അത് ഏതു രാത്രിയാണെന്ന് നിജപ്പെടുത്താവതല്ലെന്നും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നതും. വെള്ളിയാഴ്ച ദിവസം വളരെ ചുരുങ്ങിയ ഒരു സമയമുണ്ടെന്നും ഒരു മുസ്ലിമും നമസ്കാരത്തിലായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയം കഴിച്ചുകൂട്ടിയാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കുകയില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി സല്ലം അരുളി ചെയ്തതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിനെ പോലെ തന്നെ ഈ സമയവും ഏതാണെന്ന് നിജപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ അള്ളാഹു ചെയ്ത ഒരു അനുഗ്രഹമാകുന്നു. ആ സമയവുമായി യോജിച്ചേക്കുമെന്ന പ്രതീക്ഷയോടെ കൂടുതൽ സമയം നമസ്കാരവും പ്രാർത്ഥനയും നടത്തുവാൻ ഇതും പ്രേരകമാകുമല്ലോ. ഇത്തരം കാര്യങ്ങളിൽ അന്തർഭവിച്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും അവയിലടങ്ങിയ നന്മകൾ നേടുവാനും എല്ലാവർക്കും ഭാഗ്യം സിദ്ധിച്ചെന്ന് വരികയില്ല. നിഷ്കളങ്കവും സുദൃഢവുമായ വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മം വർദ്ധിപ്പിക്കുവാനുള്ള അത്യുത്സാഹവും ഉള്ളവർക്ക് അള്ളാഹു അതിന് തൗഫീഖ് നൽകുന്നതായിരിക്കും. വിശുദ്ധ ഖുർആന്റെ അവതരണം ഉണ്ടായ രാത്രി എന്ന ഏക കാരണം കൊണ്ടുതന്നെ മറ്റൊരു മഹത്വവും പരിഗണിക്കപ്പെടാതിരുന്നാൽ പോലും എല്ലാ കാലത്തും മുസ്ലിങ്ങൾ പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും മുഖേന ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുവാൻ അർഹതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. എന്നിരിക്കെ അള്ളാഹുവും അവൻ്റെ റസൂലും ഇത്രയധികം ആദരവും ബഹുമാനവും കൽപ്പിച്ചിട്ടുള്ള ആ പുണ്യരാത്രിയെ അവഗണിക്കൽ ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിക്കുന്നതല്ല. അതിനെ ആദരിക്കേണ്ടതും അതിൽ ആചരിക്കേണ്ടതും എപ്രകാരമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കാണിച്ചും പറഞ്ഞും തന്നിട്ടുണ്ട് താനും. അപ്രകാരമല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഇന്നു കാണുന്ന പോലെയുള്ള പ്രത്യേക ആചാരങ്ങളോ ചടങ്ങുകളോ മാമൂലുകളോ വഴി ആദരിച്ചിട്ടും ആചരിച്ചിട്ടും ഫലമില്ല. ഫലമില്ലെന്നു മാത്രമല്ല, അതെല്ലാം മതത്തിൽ സ്വന്തം വക കൂട്ടിച്ചേർക്കലുമാകുന്നു. മതത്തിൽ കൂട്ടിച്ചേർക്കലാകട്ടെ ദുർമാർഗവുമാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ദലാല.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ വചനങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
6: نور أضل على الحياة رحيما.
7: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ? അവ പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15 പീസ് റേഡിയോ അൽ ഇജാബ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതു തരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
9: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ കേൾക്കുന്നത് ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉം പൂർണ്ണമായി കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഖുർആനിലെ നാലാമത്തെ ജുസ്ഇൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് മാഹിർ അൽ മുഅക്ലി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ ജുസ്ഇന്റെ പൂർണ്ണ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മാഹിർ അൽ മുഅക്കലി.

പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ശ്രോതാക്കൾ പ്രവേശിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈം. ലോക പ്രശസ്തരായി മാറിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തു ത്വാരിഖ് സൂറത്തുൽ ആല പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

മഷാ അള്ളോ ജസാക്കല്ലാ ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്ത് ത്വാരിഖ്, സൂറത്തുൽ ആല എന്നീ സൂറത്തുകളുടെ പാരായണം നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു ഇബ്രാഹിം 19 മുതൽ 31 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഹൈസം അൽ ജദ്ആനി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തൻസീൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മ് സൂറ മുജാദില എന്നീ അധ്യായങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

بسحر إلا آل لوط نجيناهم بسحر نعمة من عندنا كذلك نجزي من شكر

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആൻ, സൂറത്തുൻ നജ്മ്, സൂറ മുജാദില എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് തൻസീൽ പരിപാടിയിൽ ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറ ഇൻസാൻ 15 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബ്ഊസി റഹ്മത്തിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തു ദഹ്റിലെ 15-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. വൈത്താഫു അലൈഹിം ബി ആനിയ, ബി അവിടെ ഒന്ന് മണിച്ച് ഓതണം. പിന്നെ മീ അനിയത്ത് ഇമ്മിൻ തൻവീൻ, ശേഷം മീമാണ്. ഇതാം ബിഗുന്ന. പിന്നെ മീൻ ഫില്ലത്തിൻ ഇഖ്ഫ ആണ്. ഫില്ലത്തിൻ വ ഇതാം ബിഗുന്ന. കുവാബിൻ കാന ഇഖ്ഫാ, ഖവാരീറ മീൻ ഫില്ലത്തിൻ നുൻ സാക്കിനു ശേഷം ഫാ ഇഖ്ഫാ. പിന്നെ വയസ്ഖൗന ഫീഹാ കഅസൻ കാന, തൻവീൻ ശേഷം കാഫ്. സഞ്ജ നുൻ സാക്കിനു ശേഷം ജീമ് ഇഖ്ഫാ. ഐനൻ ഫീഹാ, അതുപോലെ തന്നെ തൻവീൻ ശേഷം ഫാ ഇഖ്ഫാ. വയതൂഫു അലൈഹിം വിൽദാൻ, അലൈഹിം വ രണ്ടും ഇൽഹാറിനെ പോലെ ഉച്ചരിക്കണം. വിൽദാനു തൻവീൻ ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന. ലുലു മൻസൂറ ഇദ്ഗാം ശേഷം തൻവീൻ ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന. പിന്നെ മൻസൂറ ഇഖ്ഫാ ഇദാ റഅയ്ത സമ്മ റഅയ്ത. നഈമൻ വ തൻവിന് ശേഷം വാവ്, ഇദ്ഗാം ബിഗുന്ന, മുൽകൻക തൻവിന് ശേഷം കാഫ്, ആലിയഹും സിയാബു സുന്ദുസുൻ നൂൻ സാക്കിന് ശേഷം ദാല് ഇഖ്ഫ ആണ്. പിന്നെ സുന്ദുസിൻ ഖുദ്ർ, അപ്പോൾ തൻവിന് ശേഷം ഖാ ഇൽഹാറാണ്. പിന്നെ ഖുദ്റും വ തൻവിന് ശേഷം വാവ്, ഇദ്ഗാം ബിഗുന്ന. വഹുല്ലു സബ്ര മദ് മുൻഫസിൽ മിൻ ഫില്ലത്തിൻ നൂനിസാക്കിനൊക്കെ ശേഷം ഫാ ഇഖ്ഫാ. ഷറാബാൻ ത അവിടെ ഇഖ്ഫാ, തൻവിന് ശേഷം ത ഇഖ്ഫാ. ഇന്ന ഹാദ കാന ലക്കും ജസാഅ വ കാന സഅയക്കും, ജസാഅ മദ് മുത്തസിൽ, ജസാഅ വ തൻവിന് ശേഷം വാവ്, ഇദ്ഗാം ബിഗുന്ന. സഅയക്കും മ രണ്ട് മീം ഒന്നിച്ചു വന്നു, അപ്പോൾ അടുത്തടുത്ത് വന്നുകൊണ്ട് ഇദ്ഗാം ചെയ്യാം. പിന്നെ ഇന്ന നഹ്നു നസ്സൽന അലൈക, നസ്സൽന അലൈക ഖുർആന തൻസീല, തൻസീ നൂൻ സാക്കിന് ശേഷം സാ, ഫസ്ബിർ ലിഹുക്മി റബ്ബിക ഫലാ തുതിഉ മിൻഹും നൂൻ സാക്കിന് ശേഷം ഹാ ഇൽഹാർ. പിന്നെ ആസിമൻ, ആസിമൻ തൻവിന് ശേഷം ഹംസ ഇൽഹാർ. വദ്കുരിസ്മ റബ്ബിക ബുക്രതം വ തൻവിന് ശേഷം വാവ്. ഗോതി നോക്കാം.

ويطوف عليهم بلدان مخلدون إذا رأيتهم حسبتهم

0: ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാ അല്ലാ. വഖറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ സൂറത്ത് ഇൻസാൻ 15 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളാണ് ശ്രോതാക്കൾ പഠിച്ചു കഴിഞ്ഞത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഒമർ.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: نور أطل على الحياة رحيما.
5: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും, പാരായണത്തിൽ സാധാരണ ഓതിപ്പോകുന്ന സമയങ്ങളിൽ വരാറുള്ള അബദ്ധങ്ങളുമാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കുന്നത്.

أنفسكم باتخاذكم، أنفسكم باتخاذكم، باتخاذكم باتخاذكم باتخاذكم العجل، عجل جي من قلقلة شيئا، عجل عجل ألا عجل، فتوبوا إلى، فتوبوا മദ്ദിൻ്റെ അക്ഷരമായ വാവ് ശേഷം ഇല എന്നതിൽ ഹംസ, അടുത്ത പദത്തിലാണ് ഹംസ ഉള്ളത്, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിന് ഖദർ നീട്ടാവുന്ന മദ്ദാണത്. ഫതൂബൂ ഇല, ഇല ബാരിഇക്കും, ബാരിഇക്കും ഹംസക്ക് കസ്റാണ്, വളരെയധികം ശ്രദ്ധിക്കണം. ബാരിഇക്കും എന്നല്ല, ഫതൂബൂ ഇല ബാരിഇക്കും ഫതാബ ഫഖതുലു, ഇങ്ങനെ ഓതരുത്. ബാരിഇ, ബാരിഇക്കും فقتلوا بارئكم ف ساكنا ميمിനു ശേഷം ഫ ഇവിടെ വളരെ വ്യക്തമാക്കി മീമിനെ ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം. ബാരിഇക്കും ഫ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് കാണാം ഫ ഉച്ചരിക്കേണ്ടത്. ബാരിഇക്കും ഫഖതുലു, ഫഖതുലു ഫഖ ഫഖ, ഖാഫിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഫഖ്തുലു എന്നല്ല, ഫഖ്തുലു ഫഖ്തു, ഖാഫിന് സുക്കൂനാണ്, താഇന് ദമ്മാണ്, എല്ലാം ശ്രദ്ധിക്കണം. ഫഖ്തുലു അൻഫുസകും. ഇനി ഇവിടെ മദ് മുൻഫസിലുണ്ട്, ഫഖ്തുലു അ, മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, ഇവിടെയും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. അൻഫുസകും ഇഖ്ഫാഉ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അൻഫു എന്ന് ഇദ്ഗാം പോലെ ആവരുത്. അൻഫുസകും ഇഖ്ഫാഉ ബിഗുന്ന, ദാലിക്കും ഖൈറുൽ ലക്കും, ദാലിക്കും ദാലിക്കും അല്ല, ദ ദ ദി ദു അദ്, ദാലിക്കും ഖൈറുൽ ലക്കും, ഖൈറുൻ ല തൻവീന് ശേഷം ലാം ഇദ്ഗാം ബി ലഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കണം. അപ്പോൾ ഖൈറുൻ ലക്കും അല്ല, ഖൈറുൻ ല അല്ല, ഖൈറുൽ ലക്കും, ഖൈറുൽ ലക്കും. ഇന്ദ ബാരിഇക്കും, ഇന്ദ ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇന്ദ ഇഖ്ഫാഉ ബിഗുന്ന, ബാരിഇക്കും, ബാരിഇ ഹംസക്ക് കസ്ർ, ബാരിഇക്കും അല്ല, ബാരിഇക്കും, ബാരിഇക്കും. ഫതാബ അലൈക്കും, ഇവിടെ കൂട്ടി ഓതുമ്പോൾ ബാരിഇക്കും ഫതാബ എന്ന് കൂട്ടി ഓതുമ്പോൾ സാക്കിന മീമിന് ശേഷം ഫ ആണ്, മീമിനെ പൂർണ്ണമാക്കണം. ബാരിഇക്കും ഫ, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ബാരിഇക്കും ഫതാബ അലൈക്കും. ഇന്നഹു നൂന് ശബ്ദ് മണിക്കണം. ഹുവത്തവ്വാബുർ റഹീം, ഹുവത്തവ്വാബു വാവിന് ശബ്ദുണ്ട്. ഹുവത്തവ്വാബുർ റഹീം, അർറഹീം, അർറഹീമല്ല, അർറഹീമല്ല, അർറഹീം. ഹുവത്തവ്വാബുർ റഹീം, റായിനെ കൂടുതൽ റ എന്ന ശബ്ദം ഉണ്ടാവരുത്, തക്രീർ എന്നാണ് അതിന് പറയുക. റഹീം ഹാഇൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം, അവസാനത്തിൽ മധ്യ ഹർദുൽ സുക്കൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ശുദ്ധ ഖുർആൻ ഓതുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് അക്ഷരങ്ങൾക്കുള്ള അതിൻ്റെ കൃത്യമായ മഖ്റജ് ഹറക്കത്തുകൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന.

0: പ്രഭു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി. സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
1: പീസ് റേഡിയോ. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 36-ാം അധ്യായം സൂറ യാസീനിലെ 60 മുതൽ 83 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് തമീർ ഇസ്ലാം.
1: യാ റബ്ബാനൽ ഖാദീർ.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
1: മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ ഇനി ഹറമൈൻ ലൈവ്, മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിലെ ഖിറാത്ത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും, എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
4: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
5: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
4: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും. നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
6: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആൽ ഇമ്രാനിലെ 98 മുതൽ 103 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 98 മുതൽ 103 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം ഇന്ന് നമ്മൾ തഫ്സീർ അമാനിയിൽ സൂറത്ത് അൽ ഖദർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് പഠിക്കുന്നത്.
4: അധ്യായം 97, സൂറത്തുൽ ഖദർ. നിർണയം. മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിരിക്കുന്നു. വചനങ്ങൾ 5.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: ഇന്ന, നിശ്ചയമായും നാം. അൻസൽനാഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇറക്കി. ഫീ ലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിൽ, നിർണയത്തിന്റെ രാവിൽ. നിശ്ചയമായും നാം ഇതിനെ, അഥവാ ഖുർആനെ, ലൈലത്തുൽ ഖദറിൽ അഥവാ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.
6: വചനം 2.
4: വമാ അദ്രാക, നിനക്ക് അറിയാവുന്നതെന്ത്? എന്തറിയാം? മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാൽ എന്തെന്ന്? ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം?
6: വചനം 3.
4: ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദർ, ഖൈറുൻ, ഉത്തമമാണ്, ഗുണകരമാണ്. മിൻ അൽഫി, ആയിരത്തെക്കാൾ. ഷഹ്റിൻ, മാസം.
5: ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ,
4: ലൈലത്തുൽ ഖദർ 1000 മാസത്തെക്കാൾ ഉത്തമമാകുന്നു.
6: വചനം 4.
4: തനസ്സലു, ഇറങ്ങി വരും, ഇറങ്ങിക്കൊണ്ടിരിക്കും. അൽ മലായികത്തു, മലക്കുകൾ. വർറൂഹ്, റൂഹും ആത്മാവും. ഫീഹ, അതിൽ. ബിഇദ്നി, ഉത്തരവ് പ്രകാരം. സമ്മതം, അനുമതി പ്രകാരം. റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ. മിങ്കുല്ലി അമ്ര, എല്ലാ കാര്യത്തെക്കുറിച്ചും.
5: തനസ്സലുൽ മലായികതു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിങ്കുല്ലി അമ്ര,
4: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും.
6: വചനം 5.
4: സലാമുൻ, ശാന്തിയാണ്, സമാധാനമത്രേ. ഹിയ, അത്. ഹത്താ മത്ലഉ, ഉദയം വരെ, ഉദിക്കുന്ന അവസരം വരെ. അൽ ഫജ്ർ, പ്രഭാതത്തിന്റെ.
5: സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ,
4: സമാധാന ശാന്തിയത്രേ അത്, പ്രഭാതോദയം വരേക്കുമുണ്ടായിരിക്കും.
7: ഖദർ എന്ന വാക്കിന് നിർണയിക്കുക, കണക്കാക്കുക എന്നിങ്ങനെയും നിലപാട്, ബഹുമാനം എന്നിങ്ങനെയും അർത്ഥമുള്ളതുകൊണ്ട് ലൈലത്തുൽ ഖദർ എന്ന വാക്കിന് നിർണയത്തിന്റെ രാത്രി എന്നും ബഹുമാനത്തിന്റെ രാത്രി എന്നും വിവർത്തനം നൽകാം. രണ്ടായാലും അത് ആ പ്രത്യേക രാത്രിയുടെ പേരാകുന്നു. സൂറത്തു ദുഖാനിൽ ഇതേ രാത്രിയെക്കുറിച്ച് ഫീഹ യുഫ്രഖു കുല്ലു അമ്രിൻ ഹക്കീം, യുക്തിമത്തായ എല്ലാ കാര്യവും അതിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ 4-ാം വചനത്തിൽ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അന്ന് മലക്കുകളും റൂഹും ഇറങ്ങിവരുമെന്നും പറഞ്ഞിരിക്കുന്നു. ആകയാൽ ആ രാത്രി ഭൂമിയിലെ കാര്യങ്ങൾ പലതും നിർണയിച്ച് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക ദിവസമാണെന്ന് മനസ്സിലാക്കാം. സൂറത്തു ദുഹാനിൽ ഈ രാത്രിയെപ്പറ്റി ലൈലത്തുൽ മുബാറക്ക, അനുഗ്രഹീതമായ ഒരു രാത്രി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇവിടെയാകട്ടെ അതിൻ്റെ പല മാഹാത്മ്യങ്ങളും എടുത്തു പറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നിർണയത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും രാത്രിയാണെന്ന് വ്യക്തമാകുന്നു. പ്രസ്തുത രാത്രിയെപ്പറ്റി ഒന്നാം വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചത് ഖുർആൻ അവതരിപ്പിച്ചത് ആ രാത്രിയിലാണ് എന്നത്രേ. ലോകാവസാനം വരെ മാനവലോകത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ സകല നന്മകൾക്കും നിദാനമാകുന്ന ആ ദിവ്യ ഗ്രന്ഥത്തിൻ്റെ അവതരണം ഉണ്ടായ രാവ് നിശ്ചയമായും ഒരു മഹത്തായ രാവാണെന്ന് പറയേണ്ടതില്ല. ആ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് നിഷേധിക്കുവാൻ വയ്യ. ഈ രാവ് റമദാൻ മാസത്തിലാണെന്ന് പരക്കെ അറിയപ്പെട്ടതും സൂറത്ത് അൽബഖറ 185 നിന്ന് മനസ്സിലാക്കാവുന്നതുമാണ്. റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണെന്ന് സൂറത്ത് ദുഹാനിലും ലൈലത്തുൽ ഖദറിലാണെന്ന് ഇവിടെയും പറയുന്നു. അപ്പോൾ ലൈലത്തുൽ ഖദർ റമദാൻ മാസത്തിലാണെന്നും അതുതന്നെയാണ് അനുഗ്രഹീത രാവെന്നും സ്പഷ്ടമാണല്ലോ. എന്നാൽ ഖുർആന്റെ അവതരണം പൂർത്തിയായത് 23 കൊല്ലക്കാലം കൊണ്ടാണെന്നിരിക്കെ ഈ രാത്രിയിൽ അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം എന്താണ്? ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരം സൂറത്തു ദുഹാനിൽ നാം വിവരിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ജ്ഞാനരേഖയാകുന്ന ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറക്കിയത് ആ രാത്രിയിലാണ്. പിന്നീട് സന്ദർഭമനുസരിച്ച് കുറേശ്ശെയായിട്ടാണ് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്നത്രേ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മുൻഗാമികൾ മിക്കവാറും ഈ അഭിപ്രായം മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളതും. മറ്റൊരു അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഖുർആൻ അവതരിപ്പിക്കുവാൻ തുടങ്ങിയത് റമദാന്റെ ആ രാത്രിയിലായിരുന്നുവെന്നാകുന്നു. രണ്ടായിരുന്നാലും ശരി, കൊല്ലം തോറും റമദാൻ മാസങ്ങളിൽ ആ പുണ്യരാവു ആവർത്തിക്കപ്പെടുമെന്നു പല ഹദീസുകളിലും സംശയരഹിതമായി വന്നിട്ടുള്ളതും മുസ്ലിങ്ങൾ എക്കാലത്തും അത് പൊതുവിൽ അംഗീകരിച്ചു വന്നിട്ടുള്ളതുമാണ്. ഖുർആന്റെ പ്രസ്താവനകളും അതാണ് കാട്ടിത്തരുന്നതും. കൂടുതൽ വിവരം അടുത്ത വ്യാഖ്യാനക്കുറിപ്പിൽ കാണാം. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വത്തിലേക്ക് രണ്ടാം വചനം ശ്രദ്ധ ആകർഷിക്കുന്നു. തുടർന്നുകൊണ്ട് ആ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമാണെന്ന് ഉണർത്തുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ ചില സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും മറ്റുള്ളവയെ അപേക്ഷിച്ച് ഉന്നത സ്ഥാനമുണ്ടായിരിക്കും. ഇതര സ്ഥലങ്ങളെക്കാൾ പള്ളികൾക്കും പള്ളികളുടെ കൂട്ടത്തിൽ ക്രമപ്രകാരം മക്കയിലെ മസ്ജിദുൽ ഹറമിനും മദീനയിലെ മസ്ജിദുൽ നബവിക്കും ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സാക്കും ശ്രേഷ്ഠതയുണ്ടല്ലോ. അതുപോലെ തന്നെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച, അറഫ ദിവസം, പെരുന്നാൾ ദിവസം മുതലായവക്കും മാസങ്ങളിൽ റമദാൻ മാസത്തിനും ദുൽഹജ്ജ് മാസത്തിനും ശ്രേഷ്ഠതയുണ്ട്. ഏതെങ്കിലും തത്വത്തെയോ കാരണത്തെയോ അടിസ്ഥാനമാക്കി ഓരോന്നിനും ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. അവൻ ബഹുമാനിച്ചതിനെ നാം ബഹുമാനിക്കൽ നിർബന്ധമാകുന്നു. നമ്മുടെ വകയായി ഒരു സ്ഥലത്തിനോ സമയത്തിനോ പ്രത്യേക ബഹുമാനം കൽപ്പിക്കുവാൻ പാടില്ലാത്തതുമാണ്. അക്കൂട്ടത്തിൽ ഒന്നത്രേ ലൈലത്തുൽ ഖദറിനും അള്ളാഹു വളരെ ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണെന്നതു തന്നെ അതിനു മതിയായ കാരണമാണല്ലോ. സൂറത്തു ദുഹാനിലും ഈ സൂറത്തിലും ആ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള വൻ കാര്യങ്ങൾ അതിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെല്ലാം പുറമെ വേറെയും നമുക്കറിയാത്ത രഹസ്യങ്ങൾ അതിലുണ്ടായിക്കൂടാ എന്നില്ലതാനും. അല്ലാഹു ആലം. അള്ളാഹു ബഹുമാനിച്ച എല്ലാറ്റിനെയും ബഹുമാനിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണെന്നും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിലെ ഭയഭക്തിയുടെ അടയാളമാണെന്നും സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പ്രസ്താവിക്കുന്നു. സൂറത്തുൽ ഹജ്ജ് 30-ഉം 32-ഉം വ്യാഖ്യാനവും നോക്കുക. എന്നാൽ ഓരോന്നിനെയും ബഹുമാനിക്കേണ്ടുന്നത് അതതിനെ സംബന്ധിച്ച് അള്ളാഹുവും റസൂലും കാണിച്ചു തന്ന പ്രകാരമായിരിക്കേണ്ടതുണ്ട്. സ്ഥലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ അതതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക കർമ്മങ്ങൾക്ക് പുറമെ നമസ്കാരം, ദുആ, ദിക്ർ, ദാനധർമ്മങ്ങൾ ആദിയായ പുണ്യകർമ്മങ്ങൾ അവയിൽ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണെന്ന് മൊത്തത്തിൽ പറയാവുന്നതാണ്. ഇതനുസരിച്ച് ലൈലത്തുൽ ഖദറിൽ വിശേഷിച്ചും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് പറയേണ്ടതില്ല. കൂടുതൽ വിവരം തുടർന്നുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ വരുന്നുണ്ട്. 1000 മാസത്തേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം പല മഹാന്മാരും പ്രസ്താവിക്കുന്നത് പോലെ ലൈലത്തുൽ ഖദർ കൂടാതെയുള്ള 1000 മാസങ്ങളിൽ ചെയ്താലുണ്ടാകുന്ന അത്ര പ്രതിഫലം ആ രാത്രിയിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ലഭിക്കുമെന്നായിരിക്കാം. അല്ലെങ്കിൽ തൊട്ട വചനങ്ങളിൽ കാണുന്നത് പോലെ ആ രാത്രിയിൽ മലക്കുകളുടെ വരവ് തുടങ്ങിയ പല കാര്യങ്ങളും അന്ന് സംഭവിക്കുന്നുവെന്ന നിലക്കും ആയിരിക്കാവുന്നതാണ്. 1000 മാസത്തേക്കാൾ എന്നു കണക്കാക്കിയതിൻ്റെ രഹസ്യവും നമുക്ക് അറിഞ്ഞുകൂടാ. ആ രാത്രിയിൽ മലക്കുകളും റൂഹും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം ഇറങ്ങിവരുമെന്നാണ് അതിൻ്റെ സവിശേഷതയായി അള്ളാഹു പിന്നീട് പ്രസ്താവിക്കുന്നത്. റൂഹ് എന്നാൽ ആത്മാവ് എന്ന് വാക്കർത്ഥം. ജിബ്രീൽ അലൈഹിസലാം എന്ന മലക്കാണ് വിവക്ഷ. വേറെയും അഭിപ്രായമുണ്ടെങ്കിലും ഇതാണ് കൂടുതൽ സ്വീകാര്യമായി കാണുന്നത്. റൂഹ് എന്ന് ജിബ്രീലിനെ കുറിച്ച് ഖുർആനിൽ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഷുഅറാഹ് 193. അദ്ദേഹം മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനിയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. നമ്മുടെ ദൃഷ്ടിക്ക് കാണുവാൻ കഴിയാത്തതും ബാഹ്യ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാവതല്ലാത്തതുമായ എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് മലക്കുകൾ വഴി നടന്നു വരുന്നുണ്ടെന്ന് ഖുർആൻ കൊണ്ടും നബിവചനങ്ങൾ കൊണ്ടും സ്ഥാപിതമായതാകുന്നു. അക്കൂട്ടത്തിൽ മഹത്തായ പല കാര്യങ്ങളും അന്നത്തെ രാത്രി മലക്കുകൾ മുഖേന ഭൂമിയിൽ നടക്കുന്നതായിരിക്കും. അന്നത്തെ അവരുടെ ആഗമനം അനുഗ്രഹത്തിന്റെ ആഗമനമായിരിക്കുമെന്നതിൽ സംശയമില്ല. ബദർ യുദ്ധത്തിനും മറ്റും സത്യവിശ്വാസികൾക്ക് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ആയിരക്കണക്കിൽ മലക്കുകൾ ഇറങ്ങിയിരുന്നുവെന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളതാണ്. മലക്കുകളുടെ വരവ് എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമാണെന്ന് പറഞ്ഞതിന്റെ സാരം ഭൂമിയിൽ മലക്കുകൾ വഴി നടത്തപ്പെടുന്ന കാര്യങ്ങളുടെ ആവശ്യാർത്ഥം എന്നായിരിക്കാം. വല്ലാഹു ആലം. ആ രാത്രിയിൽ എല്ലാ യുക്തിമത്തായ കാര്യങ്ങളും വേർതിരിച്ച് വിവരിക്കപ്പെടുമെന്ന് സൂറത്തു ദുഹാനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ആ രാത്രി അത്രയും സമാധാന ശാന്തിയാണെന്നും അത് പ്രഭാതോദയം വരെ ഉണ്ടായിരിക്കുമെന്നും അള്ളാഹു ഇവിടെയും പ്രസ്താവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ ആ രാത്രി വിനിയോഗിക്കുന്നവർക്ക് ആ നന്മകൾ തികച്ചും അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാകുമെന്ന് തീർച്ച. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വ്യാഖ്യാനക്കുറിപ്പ്. ലൈലത്തുൽ ഖദർ അഥവാ നിർണയത്തിന്റെ രാത്രി. സൂറത്തുൽ ഖദറിലും സൂറത്തുൽ ദുഹാന്റെ ആദ്യത്തിലും അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ള ഒരു മഹത്തായ രാവാണ് ലൈലത്തുൽ ഖദർ. കാര്യങ്ങൾ നിർണയം ചെയ്യുന്ന രാത്രി അഥവാ ബഹുമാനത്തിന്റെ രാത്രി. അതിന് ഈ പേർ വന്നതിന്റെ പശ്ചാത്തലത്തെപ്പറ്റിയും ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യത്തെപ്പറ്റിയും പ്രസ്തുത സ്ഥലങ്ങളിൽ വെച്ച് നാം സംസാരിച്ചിട്ടുണ്ട്. ഖുർആൻ അവതരിച്ച മാസമെന്ന നിലക്ക് റമദാൻ മാസത്തിന് പ്രാധാന്യമുള്ളതുപോലെ അത് അവതരിച്ച രാത്രി എന്ന നിലക്ക് ലൈലത്തുൽ ഖദറിനും വളരെ പ്രാധാന്യമുണ്ട്. ഖുർആന്റെ അവതരണം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യവും മഹത്വവും എന്നും നിലനിന്നു വരുന്നുവല്ലോ. ആ നിലക്ക് ആ മാസവും ആ രാത്രിയും എല്ലാ കാലത്തും പ്രത്യേകം പരിഗണിക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്യുന്നതും സ്വാഭാവികമാണ്. ഖുർആൻ അവതരിച്ചു തുടങ്ങിയ ആ ഒരേ ഒരു രാത്രി മാത്രമാണ് ലൈലത്തുൽ ഖദർ എന്നും കൊല്ലം തോറും അത് ആവർത്തിക്കപ്പെടുന്നില്ല എന്നും ചിലർ പറയാറുണ്ട്. ആധുനിക ചിന്താഗതിക്കാരിൽ നിന്നാണ് അധികവും ഈ അഭിപ്രായം പ്രകടമാകാറുള്ളത്. ഖുർആന്റെ പ്രസ്താവനകളും നബി വചനങ്ങളും ഈ അഭിപ്രായം തെറ്റാണെന്നുള്ളതിന് മതിയായ തെളിവ് നൽകുന്നു. സൂറത്തു ദുഹാനിൽ ഈ രാത്രിയെക്കുറിച്ച് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്ക, നിശ്ചയമായും നാം അതിനെ അഥവാ ഖുർആനെ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നു പറഞ്ഞതിനു ശേഷം ഫീഹ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം, അതിൽ എല്ലാ യുക്തിമത്തായ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്നു പറയുന്നു. അതുപോലെ സൂറത്തുൽ ഖദറിൽ ആദ്യം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിശ്ചയമായും നാം അതിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചു എന്നും പിന്നീട് അതിന്റെ മഹത്വങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹ, അതിൽ മലക്കുകളും റൂഹും ഇറങ്ങി വരുന്നു അഥവാ ഇറങ്ങി വരും എന്നും പറഞ്ഞിരിക്കുന്നു.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. തഫ്സീർ അമാനിയിൽ സൂറത്തു അൽ ഖദർ 1-5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിശ്വഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: വസന്തം. വിശുദ്ധ ഖുർആനിന്റെ ആഴത്തിലുള്ള പഠനം സാധാരണക്കാർക്ക് പോലും സാധ്യമാകുന്ന രൂപത്തിൽ പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു സാഫാത്തിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് ക്ലാസ് എടുക്കുന്നത്. ബഹുമാനായ മുഹമ്മദ് കുട്ടി സലഫി.
9: വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സൂറത്തു സ്വാഫാത്തിലെ 8-ാമത്തെ വചനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി റഹ്മഹുള്ള അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന 4800-ാമത്തെ ദീർഘമായ ഹദീസ്, ആ ഹദീസിൽ ആകാശലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന അത് മനസ്സിലാക്കിയ, അതറിഞ്ഞ മലായിക്കത്തുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരം കട്ടുകേൾക്കാൻ അവിടെ ജിന്നുകൾ, ഷെയ്ത്താൻമാർ പോകുമെന്നും അങ്ങനെ അവർ എറിഞ്ഞ് ആട്ടപ്പെടുമെന്നും ആ ഹദീസ് വ്യക്തമാക്കുന്നു. അതിൽ ചില സംസാരങ്ങൾ അവർക്ക് കിട്ടുകയും ആ കിട്ടിയ വാക്കിൽ, സംസാരത്തിൽ 100 കളവുകൾ അവർ ചേർത്തുകയും ആ കളവുകൾ അവരുടെ കൂട്ടാളികൾക്ക് അഥവാ സാഹിറുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആ സാഹിറുകൾ അത് തങ്ങളുടെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കും. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും, ഇതുവർ പറയുന്നത് സത്യമാണല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഇതാകുന്നു എന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കും. ഫലമാ ബുഇസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സീദത്തിൽ ഹറാസ ഫിസ്സമാ. ഈ ഹദീസും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ തിരുമേനി നിയോഗിക്കപ്പെട്ടപ്പോൾ ആകാശലോകത്ത് കാവൽക്കാർ വർദ്ധിച്ചു. ഫകാന ഷൈത്വാനു ഇദാ അറാദ യസ്തരിഖസ്സമഅ. ഷൈത്വാൻ വാർത്ത കട്ടുകേൾക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതുബഅഹു ഷിഹാബു സാഖിബ്, തുളച്ചു കയറുന്ന തീജ്വാല അവന് പിന്തുടർന്നു, എന്നിട്ട് അവൻ കരിച്ചു കളഞ്ഞു. ഫലയുംകിനു മിൻ ഇസ്തിറാഖി സംഇ. അങ്ങനെ വാർത്തകൾ കട്ടുകേൾക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു. ഫശകൗ ഇലാ ഇബ്ലീസ്, അവരുടെ നേതാവായ ഇബ്ലീസിനോട് അവർ അത് പരാതിപ്പെട്ടു. വഖദ് ഹീല ബൈന ഷയാത്തീനി വബൈന ഖബരി സമാ, പിശാചുക്കൾക്കും ആകാശ വർത്തമാനങ്ങൾക്കും ഇടയിൽ മറയിടപ്പെട്ടിരിക്കുന്നു. വ ഉർസിലത്ത് അലൈഹിമു ഷിഹാബ്, അങ്ങനെ അവർ കട്ടുകേൾക്കാൻ പോകുന്ന ആളുകൾക്ക് മേൽ അവർക്കു നേരെ തീജ്വാല അയക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പിശാചുക്കൾക്ക് മടങ്ങിവന്നു, അവരുടെ ആളുകളിലേക്ക് മടങ്ങിവന്നു. എന്നിട്ട് ഹീല ബൈനന വബൈന ഖബരി സമാഇ വ ഉർസിലത്ത് അലൈഹ അലൈന ഷുഹബ്, അവർ തമ്മ തമ്മിൽ പറയാണ്, നമ്മൾക്കും ആകാശത്തിനുമിടക്ക് മറയിടപ്പെട്ടിരിക്കുന്നു. പാലു മാ ഹാല ബൈനക്കും വബൈന ഖബരി സമാ, അവർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മറ ഇടപ്പെട്ടിരിക്കുന്നത്? നമ്മൾക്കും വാനലോകത്തുള്ള വർത്തമാനത്തിനുമിടയിൽ എന്താണ് മറയിടാൻ കാരണം? നിങ്ങളത് അന്വേഷിച്ചു പോകൂ. അങ്ങനെ അവർ അന്വേഷിച്ചു പോയി. എന്നിട്ട് അവർക്ക് ഫൻസ്വറഫ ഉലായിക്ക നഫറു അല്ലദീന തവജ്ജഹു നഹ്വ തിഹാമ, തിഹാമയുടെ നേരെ അവർ പോയി. അവിടെ എത്തി പ്രവാചകനടുക്കൽ, പ്രവാചകനുള്ള ആ സ്ഥലത്ത് അവർ എത്തി. വഹുവ ബിനഹ്ല ആമിദൻ ഇലാ സൂഖി ഉക്കാൽ വഹുവ യുസല്ലി ബി അസ്ഹാബിഹി സ്വലാത്തൽ ഫജ്ർ. പ്രവാചകൻ തിരുമേനി അവിടെ സ്വഹാബത്തുമൊത്ത് ഫജ്ർ നമസ്കാരം നിർവഹിക്കുകയാണ്. ഫലമ്മാ സമിഉ അൽ ഖുർആന ഇസ്തമിഉല, പ്രവാചകന്റെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ അവർ അത് ശ്രദ്ധിച്ചു കേട്ടു. ഫഖാലു ഹാദാ വല്ലാഹി അല്ലദീ ഹാല ബൈനകും വബൈന ഖബരി സമാ. അങ്ങനെ അവർ തമ്മിൽ പറയുകയാണ്, ഇതാണ് നമുക്കും വാനലോകത്തെ വാർത്തക്കും ഇടയിൽ മറയിടാൻ കാരണം. ഫഹുനാലിക ഹീന റജഉ ഇലാ ഖൗമിഹിം മുൻദിരീൻ, എന്നിട്ടവർ തങ്ങളുടെ സമൂഹത്തിലേക്ക് താക്കീതുകാരായിട്ട് പോയി. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 4921 ഹദീസായിട്ട് ഈ ഹദീസ് കാണാൻ സാധിക്കും. എന്നിട്ട് സൂറത്തുൽ അഹ്ഖാഫിലെ വചനവും എടുത്തു കൊടുക്കുന്നത് കാണാം. അഥവാ ജിന്നുവർഗത്തിൽപ്പെട്ട ഖുർആൻ കേൾക്കാനിടയായ ആളുകൾ അതിൽ ആകൃഷ്ടരാവുകയും അതിലവർ വിശ്വസിക്കുകയും തങ്ങളുടെ സമൂഹത്തെ അവർ ഖുർആനിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ചെയ്തു എന്നാണ് സൂറത്തുൽ അഹ്ഖാഫിലെ 30 മുതൽ 32 വചനം വരെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ജിന്നിലും ആ വിഷയകമായ പരാമർശം കാണാൻ സാധിക്കും. 9 വചനത്തിൽ ദുഹൂറൻ വലഹും അദാബു വാസിബ്, ഈ വാനലോകത്തെ വർത്തമാനം കട്ടുകേൾക്കാൻ പോകുന്നവരെ എറിഞ്ഞ് ആട്ടപ്പെടുമെന്നാണല്ലോ 8 വചനത്തിൽ പറഞ്ഞത്. ലാ യസ്സമ്മഊന ഇലൽ മലഇൽ അഅല വയുഖദഫൂന മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തു നിന്നും അവർ എറിഞ്ഞാട്ടപ്പെടും. ദുഹൂറൻ, ദുഹൂറൻ എന്ന് പറഞ്ഞാൽ അവർ ബഹിഷ്കൃതരായ രൂപത്തിൽ, ബഹിഷ്കരിക്കപ്പെട്ട രൂപത്തിൽ. വലഹും അവർക്കുണ്ട് അദാബുൻ വാസിബ്, സ്ഥിരമായി കിട്ടുന്ന അല്ലെങ്കിൽ നിരന്തരമായ ശിക്ഷ അവർക്കുണ്ട്. ഐ ഇദാ അറാദു അൻ യസ്തരിഖുസ്സംഅ റുമു ബിശ്ഹാബി സാഖിബി, അവർ വാനലോകത്തെ വർത്തമാനം കട്ടുകേൾക്കാൻ ചെന്നാൽ തുളച്ചു കയറുന്ന തീജ്വാല കൊണ്ടവർ എറിയപ്പെടും. ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ അവർക്കുള്ള ശിക്ഷ അതാണ്. എന്നാൽ അതോടുകൂടി അവസാനിക്കുന്നില്ല. സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞതുപോലെ അവർക്ക് കത്തിയാളുന്ന നരകശിക്ഷ നാം ഒരുക്കി വച്ചിരിക്കുന്നു, അഥവാ പരലോകത്തവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ആ ശിക്ഷയെക്കുറിച്ചാണ് അദാബുൻ വാസിബ്, നിരന്തരമായി അഥവാ നിലനിൽക്കുന്ന ശിക്ഷ എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. നിലനിൽക്കുന്ന ശിക്ഷ എന്നാണ് അദാബുൻ വാസിബുൻ എന്നതിന് ഭാഷയിൽ അർത്ഥം. വസ്വബ യസ്വിബു വുസൂബൻ, വസ്വബ എന്ന് പറഞ്ഞാൽ തുടർന്നു വന്നു, നീണ്ടുനിന്നു എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ വർത്തമാനകാലക്രിയയാണ് യസ്വിബു, നീണ്ടു നിൽക്കുന്നു, തുടർന്നു വരുന്നു. അതിൻ്റെ ക്രിയാധാതുവാണ് വുസൂബൻ, നീണ്ടു നിൽക്കൽ അല്ലെങ്കിൽ തുടർന്നു വരൽ എന്നതൊക്കെ. അപ്പോ ദുഹൂറൻ വലഹും അദാബുൻ വാസിബ്, ദഹറ എന്ന് പറഞ്ഞാൽ ആട്ടിയോടിച്ചു എന്നാണ് അർത്ഥം. ദഹറ യദുഹുറു ദഹറൻ, ബഹിഷ്കരിച്ചു, അതേപോലെ തന്നെ ആട്ടിയോടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതെന്നാണ് ദുഹൂറൻ. ഈ തീജ്വാല കൊണ്ട് എറിയപ്പെടുന്നവർ അവർ ആട്ടിയോടിക്കപ്പെടുകയാണ്, ബഹിഷ്കരിക്കപ്പെടുകയാണ്. വലഹും അദാബുൻ വാസിബ്, അവർക്ക് നിരന്തരമായ ശിക്ഷയുണ്ടാകും. അത് പരലോകത്തെ കാര്യമാണ് പറയുന്നത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അത് വിശദീകരിക്കുന്നിടത്ത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷിഹാബ് എന്ന പദം, അതിൽ ഷിഹാബ് കൊണ്ട് ആട്ടി അകറ്റും അല്ലെങ്കിൽ എറിഞ്ഞാട്ടപ്പെടുമെന്ന് തുടർന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട്, ഇല്ലാമൻ ഖതഫൽ ഖതഫത ഫഅസ്ബഅഹു ശിഹാബു സാഖിബ്. ഇല്ലാമൻ ഖതഫൽ ഖതഫത, ഒരു തട്ടിയെടുക്കൽ തട്ടിയെടുക്കുന്നവൻ ഒഴികെ, ഫഅസ്ബഅഹു, അവനെ പിന്തുടരും, ഷിഹാബുൻ സാഖിബ്, തുളച്ചു കയറുന്ന തീജ്വാല. ഖതഫ എന്ന് പറഞ്ഞാൽ റാഞ്ചിയെടുത്തു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ തട്ടിയെടുത്തു. ഖതഫ യഖ്തിഫു ഖതുഫൻ, ഖതിഫ യഖ്തഫു ഖതുഫതൻ. ഖതിഫ എന്ന് പറഞ്ഞാൽ റാഞ്ചിയെടുത്തു, തട്ടിയെടുത്തു. പിന്നെ അതുബ എന്ന് പറഞ്ഞാൽ പിന്തുടർത്തി. അങ്ങനെ വാനലോകത്തെ വർത്തമാനങ്ങൾ കട്ടുകേൾക്കുന്ന, അത് തട്ടിയെടുക്കുന്ന ആ ആളുകളെ, ആ പിശാചുക്കളെ പിന്തുടരും. ഷിഹാബുൻ, തീജ്വാല. സാഖിബുൻ, തുളച്ചു കയറുന്ന തീജ്വാല. ആ പദം സാഖിബ് എന്ന പദം യഥാർത്ഥത്തിൽ സഖബ യസ്ഖുബു സഖബൻ, സഖബ എന്ന് പറഞ്ഞാൽ തുളച്ചു കയറി കയറി എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് സാഖിബ് എന്ന പദം വരുന്നത്. അഷിഹാബു ഹുവ അഷഅലതു മിനന്നാരി അൽ മൂഖദ, കത്തിക്കപ്പെടുന്ന തീയിൻ്റെ ജ്വാലക്കാണ് ഷിഹാബ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മനുഷ്യൻ പ്രവാചകനടുക്കിലേക്ക് വന്നപ്പോൾ, വലമ്മാ ജാഅഹു റജുലുൻ സഅലഹു അൻ ഇസ്മിഹി, ആ മനുഷ്യൻ്റെ പേര് ചോദിച്ചു പ്രവാചകൻ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഷിഹാബ്, പേര് പറഞ്ഞു ഷിഹാബ് എന്നാണ്. ഹദീസിൽ കാണാം, ഫഗയ്യറ ഇസ്മഹ, പ്രവാചകൻ തിരുമേനി ആ പേര് മാറ്റി. വഖാല ബൽ അൻത ഹിഷാം, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ല, നീ ഷിഹാബല്ല, ഹിഷാമാകുന്നു എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ ഈ ഹദീസ് എടുത്തുദ്ധരിക്കുന്നത് കാണാം. ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന മർത്തബയിലാണ് ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യം, അർത്ഥവത്തായ പേരുകളാണ് മക്കൾക്ക് നൽകേണ്ടത് എന്നതുകൂടി ആ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ വചനം ഇല്ലാമൻ ഖതിഫൽ ഖതഫത, ഒരു റാഞ്ചൽ റാഞ്ചുന്നവനൊഴികെ, ഒരു തട്ടിയെടുക്കൽ ഒരു കട്ടുകേൾക്കൽ കട്ടുകേൾക്കുന്നവനൊഴികെ, നേരത്തെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞതുപോലെ മലക്കുകൾ പരസ്പരം സംസാരിക്കുന്ന വർത്തമാനം കട്ടുകേൾക്കാൻ ചെല്ലുന്നവരെ എറിഞ്ഞാട്ടപ്പെടും, ചിലപ്പോൾ വല്ലതുമൊക്കെ അവർക്ക് കിട്ടിയേക്കാം. അതാണ് ഇല്ലാമൻ ഖതിഫൽ ഖതഫത എന്ന് പറയാൻ കാരണം. അങ്ങനെ കട്ടുകേൾക്കാൻ ചെന്ന് വല്ലതും കിട്ടിയാൽ തന്നെ അവന് തീജ്വാല പിന്തുടരും എന്ന് ആ വചനം വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ലാ യസ്സമഊന ഇലൽ മലഇൽ അഅലാ വയുഖദഫൂന മിൻ കുല്ലി ജാനിബ് ഐ ലാ യസ്തതിഉ ശയാതീൻ അൻ തസ്ഇല ഇലൽ മലഇൽ അഅലാ, പിശാചുക്കൾക്ക് ഉന്നത സമൂഹത്തിലേക്ക്, അത്യുന്നത സമൂഹത്തിലേക്ക് അവർക്ക് അവരെ കേൾക്കാൻ, ആ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കുകയില്ല. വഹിയ അസ്സമാവാത്തു വമൻ ഫീഹാ മിനൽ മലായിക്ക, അത്യുന്നത സമൂഹമെന്ന് പറഞ്ഞത് മലായിക്കത്തുകളെക്കുറിച്ചാകുന്നു, അതേപോലെ തന്നെ അവിടെയുള്ളവരെക്കുറിച്ചാകുന്നു. ഫത്തസ്തമിഉ ഇലൈഹിം ഇദാ തകല്ലമു ബിമാ യൂഹീഹില്ലാഹു തആല, അല്ലാഹ് വഹിയായി നൽകുന്ന കാര്യം അവർ തമ്മിൽ സംസാരിക്കും, അതവർ കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. മിൻ ഷർഇഹി വഖദ്രിഹി വയുർജമൂന ബിശുഹ്ബി മിൻ കുല്ലി ജിഹാ, അങ്ങനെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അവർ എറിഞ്ഞാട്ടപ്പെടും, തീജ്വാലകളെ കൊണ്ട് എറിഞ്ഞാട്ടപ്പെടും. അല്ലാമ സഈദി റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്തും ഇതെടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. തുടർന്ന് പതിനൊന്നാമത്തെ വചനം, ഫസ്തഫ്തിഹിം അഹും അഷദ്ദു ഖൽഖൻ അം മൻ ഖലഖന ഇന്ന ഖലഖനാഹും ഇന്ന ഖലഖനാഹും മിൻ ത്വീനിൽ ലാസിബ്. ഫസ്തഫ്തിഹിം, നബിയെ താങ്കൾ അവരോട് അഭിപ്രായം ആരായുക, അഭിപ്രായം ചോദിക്കുക. അഹും, അവരാണോ, അഷദ്ദു ഖൽഖൻ, സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായത്, അം മൻ ഖലഖന, അതല്ല നാം സൃഷ്ടിച്ചവരാണോ, ഇന്ന ഖലഖനാഹും, തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിത്വീനില്ലാസിബ്, പശിമയുള്ള കളിമണ്ണിൽ നിന്ന്. ഈ ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ മതവിധി തേടി എന്നൊരർത്ഥമുണ്ട്. സൂറത്തു നിസാഇൽ ആ പദം അള്ളാഹു പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. എന്നാൽ ഭാഷയിൽ അതിന് അഭിപ്രായം ചോദിച്ചു, കാര്യങ്ങൾ ആരാഞ്ഞു എന്നൊക്കെ അർത്ഥമുണ്ട്. ഇസ്തഖ്ബിറുഹും വസ്അൽഹും, മുഫസ്സിരീങ്ങൾ പറയുന്നു, താങ്കൾ അവരോട് വർത്തമാനം ചോദിച്ചറിയുക, താങ്കൾ അവരോട് ചോദിക്കുക. അഹും അഷദ്ദു ഖൽഖൻ, അവരാണോ സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായത്? അമ്മൻ ഖലഖന, അതല്ല നാം സൃഷ്ടിച്ചവരാണോ? ഫസയഖൂലൂന മൻ ഖലഖല്ലാഹു അഷദ്ദ്, അവർ പറയും അള്ളാഹ് സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളാകുന്നു മനുഷ്യരെ അപേക്ഷിച്ച് ഏറ്റവും ശക്തരെന്ന്. ഏത് മനുഷ്യരും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ ചില ധിക്കാരികളൊഴികെ, ഖുർആൻ ചില ആളുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. പിശാചനെക്കുറിച്ച് പറഞ്ഞു, അന ഖൈറു മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ ത്വീൻ. മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിശാജ് പറയുകയാണ്, ഞാനാണ് അവനേക്കാൾ കേമൻ, ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, അവനാകട്ടെ മണ്ണുകൊണ്ടും. അങ്ങനെ സൃഷ്ടിയുടെ കാര്യത്തിൽ അഹങ്കാരം നടിച്ചവനാകുന്നു പിശാജ്. അതേപോലെ തന്നെ ഫിറാവുനെക്കുറിച്ച് കാണാം, സൂറത്തു സുഖ്റുഫിൽ, അം അന ഖൈറും മിൻ ഹാദല്ലദി ഹുവ മഹീൻ വലാ യകാദു യുബീൻ. അവൻ പറയുകയാണ് ഫിർഔൻ, അം അദല്ല അന ഖൈറും മിൻ ഹാദല്ലദി ഹുവ മഹീൻ, ഈ നിന്ദ്യനായിട്ടുള്ളവനേക്കാൾ ഉത്തമൻ ഞാനാകുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ഫിറഔൻ ധിക്കാരപൂർവ്വം അങ്ങനെ സംസാരിച്ചത്. വലാ യകാദു യുബീൻ, കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയാത്ത ഇവനേക്കാൾ. നഊദു ബില്ലാ. അപ്പോൾ അങ്ങനെ അഹങ്കരിച്ചവരെ കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യനേക്കാൾ അതിശക്തരായ സൃഷ്ടികൾ മറ്റു പലരുമുണ്ട് എന്നത് ഖുർആൻ വേറെയും ചില ഭാഗത്ത് എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. സൂറത്തു നാസിഅത്തിൽ കാണാം, അഅൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ. അഅൻതും, നിങ്ങളാണോ അഷദ്ദു ഖൽഖൻ, സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത്? അമിസ്സമാ, അതല്ല ആകാശമാണോ? ബനാഹ, എന്നാൽ അവൻ അതിനെ പണിതിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയിൽ അഹങ്കരിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല, അർഹതയില്ല. ഒരു സൃഷ്ടിക്കും അതിന് അർഹതയില്ല എന്നത് ഇത്തരം വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഫസ്തഫ്തിഹിം, താങ്കൾ അവരുടെ അഭിപ്രായം ആരായുക. ഇസ്തഫ്ത യസ്തഫ്തി ഇസ്തിഫ്താൻ, അതാണ് ആ പദത്തിൻ്റെ രൂപം. ഇസ്തഫ്ത എന്ന് പറഞ്ഞാൽ അഭിപ്രായം ആരാഞ്ഞു. പിന്നെ അഹും, ആ എന്നത് ഇസ്തിഫ്ഹാമിൻ്റെ ഹർഫാണ്, ചോദിക്കാൻ വേണ്ടിയുള്ള പദമാണ്. അഹും, അവരാണോ? അഷദ്ദു ഖൽഖൻ, സൃഷ്ടിയിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത്. അമ്മൻ, അതല്ല ഖലഖന, മൻ ഖലഖന, നാം സൃഷ്ടിച്ചവരാണോ? ഇന്ന ഖലഖനാഹും, തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ത്വീനിൻ ലാസിബ്, ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. ലസബ യൽസുബു ലുസൂബൻ, ലസബ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചു, പറ്റിപ്പിടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അതിൽ നിന്നാണ് ലാസിബ് എന്ന പദം വരുന്നത്. ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. അപ്പോ പശിമയുള്ള കളിമണ്ണിൽ നിന്ന് നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിയുടെ വളരെ ദുർബലമായ അവസ്ഥയെക്കുറിച്ചും അഹങ്കരിക്കാനുള്ള ഒരു വകയും മനുഷ്യർക്കില്ല എന്നതുകൂടിയും ഈ വചനത്തിലൂടെ വ്യക്തമാക്കി തരുന്നു. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ വിനയമുള്ള ദാസന്മാരായി ജീവിക്കാൻ നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സ്വാഫാത്തിലെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് നാം ക്ലാസ് കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
10: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ, അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുടെ സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് ഇതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ

0: ഉറങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്ന് അല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ തെൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരിഗളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് റേഡിയോ തെൻസീൽ നമുക്ക് അവസരമൊരുക്കുന്നു. ഇന്നത്തെ തെൻസീലിൽ സൂറത്ത് യൂനുസ് 31 മുതൽ 109 കൂടിയ വചനങ്ങളും സൂറത്ത് ഹൂദ് 1 മുതൽ 123 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദിന്റെ ശബ്ദത്തിൽ.

0: بسم الله الرحمن الرحيم.
1: ألف لام را، كتاب

മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്ത് യൂനുസിലെ 31 മുതൽ 109 കൂടിയ വചനങ്ങളും സൂറത്ത് ഹൂദിലെ 1 മുതൽ 123 കൂടിയ വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ, ഏറ്റവും പ്രാമാണ

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തുൽ ഗാശിയ പാരായണം നിർവഹിക്കുന്നത് ഉസ്മാൻ മിഷാൽ അൽ ഹത്താത്.

0: ജസാക്കുല്ലാഹു ഖൈറ. പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. സൂറത്തുൽ ഗാശിയ പാരായ നിർവഹിച്ചത് ഉസ്മാൻ മിശാൽ അൽ ഹദ്ദ.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
3: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിഡിലൻ പരിപാടികളുമായി. സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കും.

0: കേൾക്കൂ പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം ഓരോ ജുസ് വീതം കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 3 ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ജസാക്കും അല്ലാഹു ഖൈറൻ. ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 3 ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാഹിർ അൽ മുവാഖിലി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ്.

0: മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: أعوذ بالله من الشيطان الرجيم.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇൻസാൻ 5 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഒമർ.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ. സൂറത്തുൽ ഇൻസാൻ ആണ്, അതിലെ ഏതാനും ആയത്തുകൾ നോക്കാം. ഇന്നൽ അബ്റോറ, ഇന്ന നൂനിഷത്ത് നന്നായിട്ട് മണിക്ക, മീൻ കസിൻ നൂനിസാക്കിനു ശേഷം കാഫ് ഇഹ്ഫാ, പിന്നെ അടുത്തായത് ഐനയ്യ ഷറബു തെൻവിന് ശേഷം യാ, നന്നായിട്ട് മണിക്ക ഇതാം ബെഗുന്ന, പിന്നെ യൂഫൂന ബിന്നതിരി, യൂഫൂന ബിന്നതിരി നൂനിഷത്ത് നന്നായിട്ട് മണിക്ക, വയഹാഫൂന യോമൻ ഖാന തെൻവിന് ശേഷം കാഫ്, ഷറുഹു മുസ്തതീറ വയുത്ഇമുന അത്തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതി മിസ്കീനൻ വ തൻവീന ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന, പിന്നെ യതീമം വ അതും വീണ്ടും അങ്ങനെ തന്നെ ഇദ്ഗാം ബിഗുന്ന. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും മിൻകും തൻവീന നൂൻ സാക്കിനു ശേഷം കാഫ്, അപ്പോൾ ഇഖ്ഫാ, പിന്നെ ജസാഅൻ മദ് മുത്തസിൽ ജസാഅൻ വ തൻവീന ശേഷം വാവ്, അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. പിന്നെ ഇന്നാ നഖാഫു നൂൻ ശദ് നന്നായിട്ട് മണിക്ക, മിർ റബ്ബിന ഇദ്ഗാം ബിലാഗുന്ന, യൗമൻ അബൂസൻ ഇലഹാറാണ്, തെന്നുവിന് ശേഷം അയിന്. പിന്നെ അബൂസൻ ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക അൽയൗമി വലഖാഹും നദ്റത്തൻ, തെന്നുവിന് ശേഷം വാവ്. ഇദ്ഗാം ബിഗുന്ന. ജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ, ജന്നതൻ വ, തെന്നുവിന് ശേഷം വാവ്. നന്നായിട്ട് മണിക്ക. ഇദ്ഗാം ബിഗുന്ന. മുത്തക്കിഈന فيها على الارائك, مد متصل لا يرون فيها شمسا و, تنوين ششم واو. നന്നായിട്ട് മണിക്ക. ودانيه عليهم ظلالها وذللت قطوفها تذليلا, دانيه عليهم تنوين ششم عين الظهر. ويطاف عليهم ب, നന്നായിട്ട് മണിച്ചോത. عليهم ب. പിന്നെ انيتم تنوين ششم ميم, നന്നായിട്ട് മണിക്ക. മിം ഫില്ലത്തിൻ, നൂൻ സാക്കിനു ശേഷം ഫാഅ്, അപ്പോൾ ഇഖ്ഫാ. വഖ്വാ ബേൻ കാന, തൻവീൻ ശേഷം കാഫ്, ഇഖ്ഫാ. ഖ്വാ ബേൻ കാന, ഇഖ്ഫാ. പിന്നെ ഖവാരീറ മിം ഫില്ലത്തിൻ, വീണ്ടും ഇഖ്ഫാ. ഖദറുഹ തഖ്ദീറ. വയസ്ഖൗന ഫീഹ കഅ്സൻ, കഅ്സൻ കാന, തൻവീൻ ശേഷം കാഫ്, ഇഖ്ഫാ. പിന്നെ ഐനയ്യ, ഐനൻ ഐനൻ ഫീഹ, തൻവീൻ ശേഷം فاء اخفاء. تسمى ذل سبيلا. ويطوف عليهم ولدان مخلدون, ولدان تنوين ششم ميم, واذا تنوين ششم ميم اقول ادغام بغنا. حسبت ام لؤلؤ ام منصور, ادغام تنوين ششم ميم ادغام بغنا. واذا رايتهم, اذا رايت ثم رايت ثم ميم شد. نايت منك نعيم و, تنوين ششم واو. ഇദ്ഗാം ബിഗുന്ന. മുൽക്കൻ കബീറ ഇഖ്ഫാ. ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദുറും വൈസ്തബ്രഖ്. ഖുദുർ സുന്ദുസിൻ ഇൽഹാർ ഖാ ആണ്, തന്നിന് ശേഷം ഖാ. ഖുദുറും വ. ഇദ്ഗാം ബിഗുന്ന. വഹല്ലു അസാബിറ മിൻ ഫില്ല, ഹല്ലു അസാബിറത്ത് ഇത് മദ് മുൻഫസിൽ. മിൻ ഫില്ലത്തിൻ, നൂൻ സാക്കിന് ശേഷം ഫാ, ഇഖ്ഫാ. ശറാബൻ തഹൂറ, തന്നുവിന് ശേഷം ത, ഇഖ്ഫാ. അപ്പോൾ നമുക്ക് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ സമയം കഴിയാണ്, ബാക്കി നമുക്ക് അടുത്ത അതിൽ നോക്കാം. ഇൻഷാല്ലാ. വഖറു ദവാന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് പാരായണ പഠനം. ഇന്ന് പാരായണ പഠനത്തിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ, സൂറ ഇൻസാൻ 5 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്ക എന്ന പക്ഷിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അള്ളാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീൽ എന്ന അനിയനെ ഖാബീൽ എന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിന്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ അടുത്തതായി തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശ്ശംസ് ഫൂവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാഉ ഉത്തിലത് വഇദൽ വുഹൂശു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൻ നുഫൂസു സൂവിജത് وَإِذَا الْمَوْءُودَةُ سُئِلَتْ بِأَيِّ ذَنْبٍ قُتِلَتْ وَإِذَا الصُّحُفُ نُشِرَتْ وَإِذَا السَّمَاءُ كُشِطَتْ وَإِذَا الْجَحِيمُ سُعِّرَتْ وَإِذَا الْجَنَّةُ أُزْلِفَتْ عَلِمَتْ نَفْسٌ مَّا أَحْضَرَتْ عَلِمَتْ نَفْسٌ مَّا أَحْضَرَتْ فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح

الذي خلقك فسواك فعدلك في أي صورة ما شاء.

0: ശ്രോതാക്കൾ കേട്ടത് തൻസീൽ. പാരായണം നിർവഹിച്ചത്
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം, സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ലാദ്, സ്വാദ്, ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിന മുഹമ്മദ് وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. തജ്വീദ് പഠനം എന്ന നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഈ സംരംഭത്തിൽ ഇതിനകം തന്നെ തുടർച്ചയായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനമായി അക്ഷരങ്ങളുടെ മഖ്റജിലും സിഫത്തിലും അഥവാ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തു നിന്നും പുറത്തു കൊണ്ടുവരുന്നതിലും അതിന് നൽകേണ്ട വിശേഷണം നൽകുന്നതിലും വരുന്ന അബദ്ധങ്ങളെയും പോരായ്മകളെയും കുറിച്ചാണ് സൂചിപ്പിച്ചു വരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി രണ്ടോ മൂന്നോ എപ്പിസോഡുകളിലൂടെ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തിലും വിശേഷണം വരുന്ന അബദ്ധങ്ങളുടെ ആ ഭാഗം പൂർണ്ണമാകുകയാണ് ഏകദേശം ഇൻഷാ അല്ലാ. ഇന്നത്തെ എപ്പിസോഡിലൂടെ നാവിൻ്റെ ഏറ്റവും മുൻഭാഗത്തുള്ള അറ്റത്തു നിന്നും പുറപ്പെടുന്ന മേലെ മുൻപല്ലുകളോട് അതിൻ്റെ അറ്റങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഉച്ചരിക്കുന്ന മൂന്നക്ഷരങ്ങളാണ് ഹർഫ് ലോ, അതുപോലെ ദാൽ, സ എന്നീ മൂന്ന് അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം എപ്രകാരമായിരിക്കണം എന്നുള്ളത് അതിൻ്റെ മഖ്റജുകളെ സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുറേ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മൾ കാര്യമായി പറയുന്നത് അബദ്ധങ്ങളെ സംബന്ധിച്ചാണ്. നമ്മുടെ ഭാഗത്തുനിന്നും ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, കൂട്ടി ഉച്ചരിക്കുമ്പോൾ ഓതുന്ന സമയത്ത് വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി ഇതിൻ്റെ അക്ഷരങ്ങളുടെ ഉച്ചാരണം എങ്ങനെയാണ് നാം മനസ്സിലാക്കണം. ഓരോ അക്ഷരങ്ങളെയും ഉച്ചരിക്കാൻ പരിശീലിക്കേണ്ടത് ആ അക്ഷരങ്ങൾക്ക് സുക്കൂ നൽകുകയും അതിന് തൊട്ട് മുമ്പ് ഹംസ അതിന് ഫത്ഹോ കസ്റോ നൽകുകയും ചെയ്യുമ്പോൾ അത് ഉച്ചരിക്കാൻ പരിശീലിക്കുന്നു. അപ്പോൾ ലാ എന്ന അക്ഷരം ഉച്ചരിക്കാൻ പരിശീലിക്കുന്നത് ലാഅിന് സുക്കൂനും അതിന് മുമ്പ് ഹംസക്ക് കസ്റോ ഫത്ഹോ നൽകി ഉച്ചരിക്കുകയും ചെയ്യുക. അതുപോലെ അദ്, ഇദ്, അതുപോലെ അസ്, ഇസ് തുടങ്ങിയ രൂപത്തിലാണ് ഉച്ചാരണങ്ങളെ നാം പരിശീലിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്ന് നാം മുമ്പ് പല തവണ സൂചിപ്പിച്ചതാണ്. നാവിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് മുൻഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന, അതുപോലെ തന്നെ ആ നാവിൻ്റെ അഗ്രഭാഗം മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി ചേർന്ന് വരുമ്പോഴാണ്, അതുമായി സ്പർശിക്കുമ്പോഴാണ് ഈ അക്ഷരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇതിന് ഹുറൂഫുൽ ലസവിയ എന്ന് പറയാറുണ്ട്. സ, ദാൽ, അതുപോലെ ലാ, ലാ, ദാൽ, സ എന്നീ മൂന്ന് അക്ഷരങ്ങൾക്ക്. അപ്പോൾ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയും ഉച്ചാരണവും വരുന്നത് അതിൻ്റെ സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സിഫത്തുകൾ ഈ അക്ഷരങ്ങൾക്ക് ഓരോന്നുമുണ്ട്. ആദ്യമായി തന്നെ നമുക്ക് ലാഇന് ഉള്ള സിഫത്തുകൾ ഏതൊക്കെയാണ്? ജഹർ, റഹാവത്ത്, ഇസ്തിഅലാ, ഇത്ബാഖ്. ഇതിൽ തന്നെ ജഹർ, ഇസ്തിഅലാ, ഇത്ബാഖ് എന്ന് പറയുന്ന മൂന്ന് സിഫത്തുകൾ അത് കവിയായ സിഫത്തുകളാണ് എന്നൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കവിയായിട്ടുള്ള അക്ഷരത്തിൽ പെട്ടതാണ് ഏത്? ലാ എന്നുള്ളത്. ആദ്യ റഹാവത്ത് എന്നുള്ള സിഫത്ത് മാത്രമാണ് ലഈഫായിട്ടുള്ള സിഫത്തുള്ളത്. അതുകൊണ്ട് തന്നെ വാ എന്നുള്ള അക്ഷരം ഈ കവിയായ സിഫത്തുകളുള്ള അക്ഷരങ്ങൾ അതെല്ലാം മുഫഹമായിട്ടുള്ള തഫ്ഹീമാക്കി കനപ്പിച്ചു ചരിക്കുന്ന അക്ഷരങ്ങളായിരിക്കും ഖാഫ്, അതുപോലെ ഹുറൂഫുൽ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ അതാണ് ലാഇനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ വരുന്ന തെറ്റുകൾ പറയുമ്പോൾ നമ്മൾക്ക് വിശദമായി ഒന്നുകൂടി മനസ്സിലാക്കാം. അത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റുകളും അതുപോലെ തന്നെ വാചകത്തിൽ വരുന്ന തെറ്റുകളൊക്കെ. അപ്പോൾ ഇത്ബാഖ് എന്നുള്ളത് വാഇൻ്റെ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ്, അഥവാ നാവ് പിന്നെ ചേർത്തിക്കൊണ്ട്, അത് പിന്നെ നാവും അതുപോലെ അണ്ണാക്കും ചേർത്തിക്കൊണ്ട് പറയുന്ന വിശേഷണത്തിനാണ് ഇത്ബാഖ് എന്ന് പറയുന്നത്. ആ ഇത്ബാഖ് എന്ന സിഫത്ത് വാഇന് നൽകണം. ത്വഇൻ സാദു ദാദിൻ മുത്ബഖ. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖത്തിബ് അൽ ജസരിയിൽ പറയുന്നു, സാദു ദാദിൻ ത്വഇൻ മുത്ബഖ. ഇത്ബാഖിൻ്റെ സിഫത്തിൽപ്പെട്ട അക്ഷരമാകുന്നു ഇത്ബാഖ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങളിൽപ്പെട്ടതാണ് വാ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വാ വാ എന്നുള്ളത് അത് പിന്നെ ഇൽസാഖ് അൽ ലിസാൻ ഇലൽ ഹൻഖിൽ ഹലൽ ഹനഖിൽ അഅല, അത് ഉണ്ടാകേണ്ടതുണ്ട്. ഹനക്ക് അണ്ണാക്കുമായി കൊണ്ട് എന്തു ചെയ്യണം, നാവിൻ്റെ അഗ്രം അത് എന്തു ചെയ്യണം, സ്പർശിക്കണം, അത് നാവ് അമുനെ തട്ടണം. അതുകൊണ്ട് ലാബുദ്ദ മിനൽ അദാഇൽ ഇത്ബാഖി അവ്വലൻ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത്ബാഖ് എന്തായാലും വേണം. വാ വാ വാ എന്ന് പറയുമ്പോൾ അത് നാവിൻ്റെ അതിൻ്റെ മുകൾ ഭാഗം അത് അണ്ണാക്കുമായി എന്തു ചെയ്യണം, സ്പർശിക്കണം. ثم الزام راس اللسان اطراف الثنايا العليا. പിന്നെ നാവിൻ്റെ അറ്റം, അഗ്രം, മുൻഭാഗത്തെ അറ്റം, അത് മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി കൊണ്ട് എന്തു ചെയ്യണം, അതും ചേർന്ന് നിൽക്കണം. വാ വാ അത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ശരിക്കും അത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ വരുന്ന ലോയിൽ വരുന്ന തെറ്റുകൾ, തെറ്റെന്ന് ചോദിച്ചാൽ ഈ ജറയാനുൻ നഫസ്, ഹബസു സൗത്ത്, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. അതായത് ശ്വാസം വിട്ടുകൊണ്ട് ഓതുന്ന പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് വരുന്ന അക്ഷരങ്ങൾ. അപ്പോൾ വാഇന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ശ്വാസം പിന്നെ അങ്ങനെ വിട്ടുകൊണ്ട് പറയുന്ന അക്ഷരമല്ല, അതിനെ മറിച്ച് ശ്വാസം വിടണം. അതുകൊണ്ട് ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഉള്ള അക്ഷരങ്ങളല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശബ്ദം അങ്ങനെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും മറ്റൊരു അബദ്ധം, ഇതൊക്കെ നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങളാണെങ്കിൽ സാധാരണക്കാർ വരെ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അക്ഷരങ്ങൾ മാറിപ്പോകരുത്. അതാണ് പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധങ്ങൾ. അബദ്ധങ്ങൾ ലഹനുൽ ജലീകൾ ഉണ്ടല്ലോ, അഥവാ വലിയ ഗുരുതരമായ അബദ്ധങ്ങൾ, അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് അതുപോലെ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചിലപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഥവാ ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നിരുന്നാൽ പോലും അത് ശ്രദ്ധിക്കണം. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം അക്ഷരങ്ങളുടെ മഹ്റജ് മാറിപ്പോകുന്ന, അക്ഷരം മാറിപ്പോകുന്ന അവസ്ഥ. പലരും വാഇനെ സായി പറയും, അല്ലാലിമീൻ എന്നുള്ളത് അസ്സാലിമീൻ ഉണ്ടോ, എന്നുള്ളത് സായി പോകുന്ന അക്ഷരം. അപ്പോൾ ആ മഹ്റജ് തന്നെ വ്യത്യാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും. സായിൻ്റെ മഹ്റജ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അതിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ സായും അതുപോലെ തന്നെ, അല്ലെങ്കിൽ സായും അതുപോലെ വാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ ഉച്ചാരണത്തിലും എന്ത് വേണം, ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തേത് ദാലുമായി ബന്ധപ്പെട്ടാണ്. ദാലും വാഇനെ പോലെ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. പക്ഷേ വ്യത്യാസം, സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അത് അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അത് ഇത് ഒത് ദു. അപ്പോൾ ആ രൂപത്തിൽ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിച്ച് എന്ത് ചെയ്യണം, പരിശീലിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളെ ഉച്ചരിച്ചു കൊണ്ട് തന്നെയാണ് പരിശീലിക്കേണ്ടത്. വാവും ദാലും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്, ഈ കവിയായ സിഫത്തുകൾ അഥവാ ഇത്ബാഖ്, ഇസ്തിഅല, വായ നിറച്ചുച്ചരിക്കുന്ന, തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കുന്ന ആ സിഫത്തുകളൊന്നും ദാലിനില്ല. അത് ഇൻഫിത്താഹമാണ്, ഇത്ബാഖ് അല്ല, ഇൻഫിത്താഹാണ്. അതുപോലെ തന്നെ ഇസ്തിഅല അല്ല, ഇസ്തിഫാലാണ്. അപ്പോൾ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടല്ല ഉച്ചരിക്കുന്നത്, അതുപോലെ നാവിൻ്റെ മുകൾ ഭാഗം അണ്ണാക്കുമായി സ്പർശിച്ചു കൊണ്ടല്ല. അപ്പോൾ ഇത്ബാഖുമല്ല, അതുപോലെ തന്നെ ഇസ്തിഅലാവും. ഈ ഇസ്തിഅല, ഇത്ബാഖ് തുടങ്ങിയ കവിയായ സിഫത്തുകളാണ്, അത് ദാലിനില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇനി നാല് സിഫത്തുകൾ ജഹർ, റഹാവത്ത്, ഇസ്തിഫാലി, ഇൻഫിത്താഹ്. അപ്പോൾ ഒരു കവിയായിട്ടുള്ള ജഹർ എന്ന സിഫത്ത് മാത്രം, ബാക്കിയൊക്കെ ലഈഫായ സിഫത്തുകൾ. അതുകൊണ്ട് തന്നെ നാല് ലഈഫായിട്ടുള്ള അക്ഷരമാകുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ മുമ്പ് പറഞ്ഞതാണ് എങ്ങനെയാണ് ലഈഫായ അക്ഷരം, കവിയായ അക്ഷരം എന്നൊക്കെ പറയാമെന്നുള്ളത്. കുറേ മുമ്പത്തെ എപ്പിസോഡുകളിൽ നാം പറഞ്ഞ ഒരു വിഷയവും കൂടിയാണ്. അതുകൊണ്ട് ദാലിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ദ ദ എന്നാകാതെ ദ ദ എന്നുള്ളത്, ലാവും അതുപോലെ ദാലും ഒക്കെ പലരും ദ ആയിട്ട് പറയാറുണ്ട്. അതും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. ദാലല്ല, ദാലാണ്, ദാലാണ് അതിൽ എന്നുള്ളത് പ്രത്യേകം നമ്മൾ വിലയിരുത്താം. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ രൂപത്തിൽ ദായി മാറുന്നത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ദിക്കർ, ദിക്കർ എന്നാകിപ്പോകും. ശ്രദ്ധിക്കണം, ദിക്കറാണ്, ദാലാണ്, ദയല്ല, ദിക്കർ എന്നല്ല. പിന്നെ ദിക്കർ, ഇന്ന നഹ്നു നസ്സൽന ദിക്ര വ ഇന്നഹു ലതദ്കിറ ലതദ്കിറ എന്നല്ല, ലതദ്കിറ ദിക്ര ദിക്ര എന്നല്ല. ഖുർആനിൽ ദിക്കർ അല്ലെങ്കിൽ ദാല് വരുന്നിടത്ത് സ സി എന്ന് പറയാതെ ദാല് എന്ന് തന്നെ പറയാൻ നമ്മളെല്ലാവരും നിർബന്ധമായും ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ദാലുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ സ സായും പ്രധാനപ്പെട്ട ഒരു അക്ഷരമാണ്, പലപ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോകുന്ന ഒരക്ഷരമാണ്. കാരണം അറബിയിൽ മാത്രമുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ സ സി സു എന്ന് ശീലിച്ച ആളുകൾ ഖുർആൻ ഓതുന്ന സമയത്തും അതും അതുപോലെ ആകാൻ പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട്, കേൾക്കാറുമുണ്ട്. സുമ്മ എന്നുള്ളതൊക്കെ സുമ്മ എന്ന് ഓതാറുള്ളതുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഒരിക്കലും സ സീനായി മാറാൻ പാടില്ല. അത് അക്ഷരങ്ങളിൽ വരുന്ന വ്യത്യാസം, അർത്ഥത്തിൽ പിന്നെ വരുന്ന വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ദാല് പറഞ്ഞതുപോലെ തന്നെ ഇതിനും ഉള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ ലഈഫായിട്ടുള്ള സിഫത്തുകളാണ്. ഇസ്തിഅല, യതുബാഖ് പോലെയുള്ള സിഫത്തുകളൊന്നുമില്ല, ഇസ്തിഫാൽ ആണുള്ളത്. അപ്പോൾ ഉള്ള സിഫത്തുകൾ ഹംസ്, അതുപോലെ റഹാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ്, എല്ലാ സിഫത്തുകളും ലഈഫായ സിഫത്തുകളാണ്, ചെറിയ ദുർബലമായ സിഫത്തുകളാണ്. കവിയായിട്ടുള്ള ഒരൊറ്റ സിഫത്ത് പോലും ദാലില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ദാ ഹർഫ് മുറക്കഖാണ്. ഏതുപോലെ ദാല് പോലെ, ദാലും ഹർഫ് മുറക്കഖാണ്, ദാവും ഹർഫ് മുറക്കഖാണ്. എന്നാൽ ലോ എന്നുള്ളത് ഹർഫ് മുഫഖമാണ്. ഹർഫ് മുഫഖം എന്ന് പറഞ്ഞാൽ കനപ്പിച്ചുച്ചരിക്കുന്ന, വായ നിറച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾ, ലോ ലോ ല ലി ലോ എന്നാണ്. എന്നാൽ ലോ എന്ന് പറയില്ല, ദ ദി ദോ ദ. അതുപോലെ സോ എന്ന് പറയില്ല, സ സി സു സ്. അപ്പോൾ ഈ മുറക്കക്ക് എന്ന് പറയുമ്പോൾ വായ തുറന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. എന്നാൽ നേർപ്പിച്ച് ലഘുവായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. എന്നാൽ മുഫഹം, അത് തഫ്ഹീമായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, വായ മുഴുവൻ ഉച്ചരിക്കുന്ന, ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, കനപ്പിച്ച് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് മുഫഹമായിട്ടുള്ള അക്ഷരങ്ങൾ എന്ന് പറയാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സഇൻ്റെ ഉച്ചാരണത്തിൽ അത് ചിലപ്പോൾ സ ആകാം, ചിലപ്പോൾ സീനായി മാറാം. ഉണ്ടോ, സീനുമാകാറുണ്ട്, ചിലപ്പോൾ സ ആയി മാറാറുണ്ട്. ചില ആളുകൾ ഇത് കേട്ടാൽ മനസ്സിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്ന് പറയുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ സ എന്നുള്ള ചിലപ്പോൾ ഫ ആയി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്ന ഒരവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഏത് അക്ഷരങ്ങളാണെങ്കിലും ഈ അക്ഷരങ്ങളുടെ ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്. ഉച്ചാരണം ശരിക്കും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. തജ്വീദ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില ആളുകൾക്ക് മനസ്സിലാക്കിയത് പിന്നെ ഇഖ്ഫാ, ഇദ്ഗാം, ഇൽഹാർ തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത്. അത് പ്രധാനം തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത്, നിർബന്ധമായും നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉച്ചാരണം തന്നെയാണ്. ആ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്നതിലേക്കും അത് അതിൻ്റെ അർത്ഥവ്യത്യാസത്തിലേക്കും അത് ഗുരുതരമായ തെറ്റിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതിൻ്റെ വിശേഷണങ്ങൾ എന്നുള്ളത്. മുൻഗാമികളായവരും പിൻഗാമികളായവരും ആധുനിക കാലത്തുള്ള എല്ലാവരും വളരെ പ്രാധാന്യത്തോടു കൂടി തജ്വീദിൻ്റെ പണ്ഡിതന്മാർ അത് വിഷയങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ നമ്മിലേക്ക് എത്തപ്പെടുകയും ചെയ്ത ഒരു വിജ്ഞാനമാണ് ഈ വിജ്ഞാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചാരണം ശരിയാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മുടെ നാവ് അതിന് വഴങ്ങി വഴക്കുക, അതിന് വഴങ്ങിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ ഈ പറഞ്ഞ അക്ഷരങ്ങൾ ല, ദാൽ, സ എന്നീ അക്ഷരങ്ങൾ അതിൻ്റെ പ്രധാനമായ അബദ്ധങ്ങളൊന്ന് സൂചിപ്പിച്ചു. അത് എത്രയാണോ

0: ഉള്ളിൽ നിന്നാലും നാവ് പിന്നെ വായ പൂട്ടിക്കൊണ്ട് പറഞ്ഞാലും അതിൽ അബദ്ധം വരും. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലാഇന് സ്വാദായോ സായായോ മാറുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഇപ്പോൾ ലാലിമീൻ അല്ലാലിമീൻ, അത് ലാ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അത് ലാദും അഥവാ സ്വാദും സായും കൂടുന്നൊരു തഷ്മീം എന്നുള്ള ഉച്ചാരണമുണ്ട് ഇഷ്മാമ്. വമൻ അസ്ദഖു എന്നുള്ളത് വമൻ അസ്ദഖു, സ്വാദും സായും കൂടി ചേർന്ന്. അത് ഖിറാഅത്തിൻ്റെ വ്യത്യസ്ത രീതിയിൽ വരുന്നതാണ്, നമ്മുടെ ഖിറാഅത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ലാലിമി എന്ന് പറയുമ്പോൾ സ്വാലിമീൻ അല്ലാലിമി, അത് സ്വാദാണോ അതല്ല, അല്ല സായാണോ, അത് ഇഷ്മാമുള്ള സ്വാദാണോ, ഒന്നും തിരിയാത്ത രൂപത്തിലുള്ള ഓത്ത് ആകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് എൻ്റെ ദാഖിരീൻ ദിഖർ, സിഖർ എന്ന് ആകരുത്, സ ആകരുത് എന്നുള്ളത്. ദാലൊരിക്കലും സ ആകരുത്. അതുപോലെ തന്നെ സ സ എന്നുള്ളത് സീനാകരുത്. ഭയങ്കര അബദ്ധമൊക്കെ വളരെ ഗുരുതരമായ അർത്ഥവ്യത്യാസങ്ങളൊക്കെ വരുന്ന സന്ദർഭമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫകസറക്കും ഫകസറക്കും, നിങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തന്നു. അത് കസറക്കും എന്നാക്കാണ് നിങ്ങളെ നാം പൊട്ടിച്ചു, അല്ലെങ്കിൽ അത് പിന്നെ കത്ത മുറിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ, സീന് ആകരുത്. അതുപോലെ ത ആകാനും പാടില്ല, സ ത. അത് പിന്നെ അറബികളൊക്കെ പിന്നെ അവരുടെ ഒരു ലഹജി ആയിട്ടുള്ള ആമി ആയിട്ടുള്ള ലഹജയിൽ, ലഹജ ആമിയ കൊളോക്കിയൽ ശൈലിയിൽ കത്തീർ തലാത്ത എന്നൊക്കെ പറയാറുണ്ട് പല അറബികളും, തലാത്ത കത്തീർ എന്നൊക്കെ. പക്ഷേ ആ രൂപത്തിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പറയാൻ പാടില്ല, സ ത ആകരുത്. അതുപോലെ സീനാകരുത്. നേരത്തെ പറഞ്ഞ പോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്നുള്ളത് സുമ്മ എന്നാകരുത്. അതുപോലെ ഫകസറക്കും എന്നുള്ളത് ഫകസറക്കും. ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ രീതിയിൽ ശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് നാം പഠിച്ചത് ലാദ് സ്വാദ് ദാൽ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളിലെ അബദ്ധങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം, അൽ മുഅല്ലിമിൽ ഖലീഫ അസ്സുനൈജി.

0: ഇപ്പോൾ
1: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. സൂറത്തു സ്വാഫാത്തിലെ വചനങ്ങളുടെ പാരായണവും വിശദീകരണവും നമുക്ക് കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്തു സ്വാഫാത്തിലെ 15, 16, 17 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സ്വാഫാത്തിലെ 14-ാമത്തെ വചനമാണ് അവസാനമായി നമ്മൾ വിശദീകരിച്ചത്. ആ വചനത്തിന് ശേഷം സത്യനിഷേധികളായ ആളുകളുടെ മറ്റൊരു പ്രവർത്തനമാണ്, സ്വഭാവമാണ് അള്ളാഹു 15-ാമത്തെ വചനത്തിൽ എടുത്തു പറയുന്നത്. വഖാലു, അവർ പറഞ്ഞു, ഇൻ ഹാദാ, ഇത് അല്ല, ഇല്ലാ സിഹ്റു മുബീൻ, വ്യക്തമായ മായാജാലമല്ലാതെ. അവിടെ വാവ് അതുഫിൻ്റെ വാവാണ്. അവർ പറയുകയും ചെയ്തു എന്നാണ് ആ വാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാലു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു. അപ്പോ വഖാലു, അവർ പറയുകയും ചെയ്തു, ഇൻ ഹാദാ, ഈ ഇൻ എന്നത് നഫീന് വേണ്ടി, അല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇന്നാണ്. വേറെ ചില ഇൻ എന്നത് തൗക്കീദിന് വേണ്ടി, തീർച്ചയായും എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. മറ്റു ചില ഇൻ എന്ന ഹർഫുകൾ അത് ഷർത്തിനു വേണ്ടി, ഒരു നിബന്ധനയ്ക്കു വേണ്ടി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫലം ഇങ്ങനെയാകും എന്ന് പറയാൻ വേണ്ടി പ്രയോഗിക്കാറുണ്ട്. പക്ഷെ ഈ വചനത്തിൽ ഇൻ എന്നത് അല്ല എന്ന അർത്ഥത്തിലാണ്. ഇൻ ഹാദാ, ഇതല്ല, ഇല്ലാ സിഹ്റുൻ, സിഹറല്ലാതെ അല്ല, മായാജാലമല്ലാതെ അല്ല, മുബീൻ, വ്യക്തമായ. ഇവിടെ മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞൊരു കാര്യം, അവരുടെ വാദം സിഹ്റുൻ ബയ്യിനുൻ വാദിഹുൻ, അവർ സിഹ്റുൻ മുബീൻ എന്ന് പറഞ്ഞത് വ്യക്തമായ, പ്രകടമായ ഒരു സിഹ്ർ എന്നർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാ, എന്തൊരത്ഭുതമാണ് അവരുടെ ആ വാക്കുകൾ. കാരണം ജഅലുൽ ഹഖൽ വാദിഹ സിഹ്റൻ വാദിഹ, വളരെ വ്യക്തമായ സത്യത്തെ അവർ വ്യക്തമായ മായാജാലം എന്നാണ് പറയുന്നത്. ഹാദാ ഹുവ മൗഖിഫുഹുമു സാബിത് മിൻ ആയാത്തില്ലാഹി കമാ ഖാല തആല, ഇതാണ് അവരുടെ നിലപാട്. സത്യത്തെ കീഴ്മേൽ മറിക്കുന്ന, സത്യത്തെ അസത്യമായി ആരോപിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ വേർതിരിക്കുകയും ചെയ്യുന്ന പ്രവണത. കാരണം സൂറത്തുൽ ഖമറിൽ കാണാം, ഇഖ്തറബതി സാഅതു വൻശഖ القمر وإن يروا آية يعرضوا ويقولوا سحر مستمر اقتربت الساعة
1: الله പറയുന്നു, അന്ത്യനാൾ അടുത്തിരിക്കുന്നു. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു. وإن يروا آية വല്ല ദൃഷ്ടാന്തവും അവർ കണ്ടാൽ, യുഇരിദു, അവർ അവഗണിച്ചു കളയും. വയഖൂലു, അവർ പറയുകയും ചെയ്യും, സിഹ്റു മുസ്തമിർ, സ്ഥിരമായ മായാജാലം തന്നെയാകുന്നു എന്ന്. അപ്പോൾ വളരെ കൃത്യവും വ്യക്തവുമായ ദൃഷ്ടാന്തങ്ങൾ കണ്ട് ആ കണ്ട ആളുകൾ പറഞ്ഞ കാര്യമാണ് അള്ളാഹു ഈ വചനത്തിലെടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് ഇത് അവരുടെ സ്ഥിരം ഒരു സമ്പ്രദായമാണ്, അവർ സ്വീകരിക്കുന്നൊരു നിലപാടാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാലൽ മുശ്രിക്കൂന യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുശ്രിക്കുകൾ പറഞ്ഞു, മുഹമ്മദേ, അരിന ആയതൻ നഷ്ഹദു ലക് ബി അന്നക റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നതിന് ഞങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തവും കാണിച്ചു തരണം. ഫസഅലല്ലാഹു അൻ യുരിയഹും ആയ, അപ്പോൾ പ്രവാചകൻ തിരുമേനി അള്ളാഹുവിനോട് ചോദിച്ചു വല്ല ദൃഷ്ടാന്തവും കാണിച്ചു തരാൻ. അങ്ങനെ ഫൻ ഷഖൽ ഖമറു ഫിർഖതൈൻ, ചന്ദ്രൻ രണ്ട് പിളർപ്പ് പിളർന്നു, രണ്ട് ഭാഗമായി പിളർന്നു. ഫിർഖത്തുൻ ഫൗഖൽ ജബലി വ ഫിർഖത്തുൻ ദൂന, ഒന്ന് ഒരു പർവ്വത, ഒരു കഷ്ണം, ഒരു പിളർപ്പ് ഒരു പർവ്വതത്തിൻ്റെ മുകളിലും മറ്റൊന്ന് മറ്റൊരു ഭാഗത്തും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഷ്ഹദൂ ഇഷ്ഹദൂ, ഇത് കണ്ട പ്രവാചകൻ പറഞ്ഞു, ദാ നിങ്ങൾ നോക്കിക്കാണുവീൻ, നിങ്ങൾ നോക്കിക്കാണുവീൻ. മുത്തഫഖുൻ അലഹിയായ ഹദീസാണ്. അപ്പോൾ എന്ത് തൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും കൺമുമ്പിൽ കണ്ടാലും ഇത് വ്യക്തമായ മായാജാലമാണെന്ന് ആണ് അവർ പറയാറുള്ളത്. ഒരു വലിയ പാഠവും ഒരു വലിയ സന്ദേശവും ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതായത്, ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ എതിരാളികൾ, അതേപോലെ അവരോട് ധിക്കാരം സ്വീകരിച്ച, അവരെ ധിക്കരിച്ച ആളുകൾ ജനങ്ങളെ പ്രവാചകന്മാരിൽ നിന്നും അകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടവ് നയമാണ് പ്രവാചകന്മാരെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ. പല ചീത്ത പേരുകളും അവർക്ക് ചാർത്തിക്കൊടുക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? സാധാരണ മനുഷ്യർ, മറ്റു ജനങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് അകലാൻ, അവരിൽ ആകൃഷ്ടരാവാതിരിക്കാൻ അങ്ങനെയുള്ള പല അടവു നയങ്ങളും അവർ സ്വീകരിക്കാറുണ്ട്. പല പേരുകളും വിളിക്കുക, അതേപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത്, അത് പ്രവാചകന്മാരുടെ ആഗമനകാലം മുതൽ അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെയും ഇന്നും ആ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ സൂറത്തു ദാരിയാത്തിൽ പറയുന്നു,

കദാലിക അപ്രകാരം മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ ഏതൊരു ദൂതൻ അവരിലേക്ക് ഇതിനു മുമ്പ് വന്നപ്പോഴും ഇല്ലാ ഖാലു അവർ പറയാതിരുന്നിട്ടില്ല സാഹിറുൻ ഔ മജ്നൂൻ മായാജാലക്കാരൻ അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന്. അപ്പൊ ഏത് പ്രവാചകന്മാരുടെ നേരെയും അവരുടെ എതിരാളികൾ അല്ലെങ്കിൽ അവരുടെ കാലത്ത് ജീവിച്ച അത്തരം അസത്യത്തിൻ്റെ വക്താക്കൾ ഈ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്, അഥവാ അഹ്ലുൽ ബാത്തിൽ അസത്യത്തിൻ്റെ കക്ഷികൾ അവർ ഞങ്ങളാകുന്നു സത്യത്തിൻ്റെ കക്ഷികളെന്ന് വാദിക്കുകയും യഥാർത്ഥ സത്യത്തിൻ്റെ കക്ഷികളെ അഥവാ അഹ്ലുൽ ഹഖിനെ അവർ പിഴച്ചവരാണ്, അവർ അസത്യത്തിലാണ് എന്ന് മുദ്രയടിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം. അത് ഇന്നും നമുക്ക് സമൂഹത്തിൽ കാണാം. എല്ലാ തരം പുത്തനാചാരങ്ങളും സ്വീകരിക്കുകയും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കോ പ്രവൃത്തിയോ അംഗീകാരമോ ഇല്ലാത്ത ധാരാളം ആചാരങ്ങൾ, ഒന്നോ രണ്ടോ പത്തോ നൂറോ അല്ല, ധാരാളം ആചാരങ്ങൾ ആചാരമായി മതമായി ആചരിക്കുകയും എന്നിട്ട് എല്ലാ ബിദ്അത്തുകളും നിങ്ങൾ കൈയൊഴിക്കണം, പ്രവാചകന്റെ സുന്നത്തുകളിലേക്ക് മടങ്ങണം എന്ന് പറയുന്ന യഥാർത്ഥ സുന്നത്തിൻ്റെ വക്താക്കളെ ബിദഅികളായിട്ടാണ് അവർ ചിത്രീകരിക്കാറുള്ളത്. അവർ പറയും ഇവർ പുത്തൻവാദികളാകുന്നു. ഈ പറയുന്ന ആളുകളും ലക്ഷ്യമാക്കുന്നത് സാധാരണ മനുഷ്യരെ ഇവരെ തൊട്ട് അകറ്റലാണ്. ഇവരിൽ നിന്ന് അവരെ അകറ്റി നിർത്താൻ, അവരിൽ ആകൃഷ്ടരാകുന്ന ആളുകളെ തടയാൻ വേണ്ടി സ്വീകരിക്കുന്ന നിലപാടാകുന്നു ഇത്. ഏത് കാലഘട്ടത്തിലും അസത്യത്തിൻ്റെ വക്താക്കൾ പിഴച്ച കക്ഷികൾ സ്വീകരിക്കാറുള്ളൊരു നിലപാടാകുന്നു ഇത്. മാത്രമല്ല, പിഴച്ച വിശ്വാസങ്ങളും അഥവാ ഖുർആനിൻ്റെയോ സുന്നത്തിൻ്റെയോ പിൻബലമില്ലാത്ത വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവർ, അതുപോലെ തന്നെ തീവ്രമായ നിലപാടുകൾ, തീവ്രവാദപരമായ ചിന്താഗതികൾ അത് കൊണ്ടു നടക്കുന്നവർ, അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ മൻഹജു സലഫ് സ്വീകരിക്കുന്ന പ്രവാചകന്റെ മാർഗം, സ്വഹാബത്തിൻ്റെ മാർഗം, താബികളുടെ മാർഗം, ആ മാർഗമാണ് സ്വീകരിക്കേണ്ടത്, അതാണ് സത്യത്തിൻ്റെ മാർഗം, അതാണ് സുരക്ഷിതത്വമായ മാർഗം എന്ന് പറയുന്ന ആളുകളെ തീവ്രവാദികളായിക്കൊണ്ടും അവരെ പഴച്ച വിശ്വാസക്കാരായിക്കൊണ്ടും ഒക്കെയാണ് ചിത്രീകരിക്കാറുള്ളത്. ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് ചില മുഫസ്സിരീങ്ങൾ അത്തരം വ്യാഖ്യാനങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്തൊക്കെ ആക്ഷേപങ്ങൾ ആക്ഷേപിച്ചാലും എന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞാലും എന്ത് പേരുകൾ വിളിച്ച് സമൂഹത്തെ അവരെ തൊട്ട് അകറ്റാൻ ശ്രമിച്ചാലും പ്രവാചകന്മാരെല്ലാം തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുകയും ക്ഷമ കൈക്കൊള്ളുകയുമാണ് ചെയ്തത്. ഇന്നും അതുതന്നെയാണ് സത്യത്തിൻ്റെ വക്താക്കൾക്ക്, അഹ്ലുൽ ഹഖിന് മൻഹജു സലഫ് സ്വീകരിക്കുന്നവർക്ക് കരണീയമായ മാർഗം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പതിനഞ്ചാമത്തെ വചനം, വഖാലു അവർ പറഞ്ഞു, ഇൻ ഹാദാ ഇതല്ല ഇല്ലാ സിഹ്റുൻ മുബീൻ, വ്യക്തമായ മായാജാലമല്ലാതെ. തുടർന്ന് പതിനാറാമത്തെ വചനം,

0: ആ ആളുകൾ തന്നെ പറയുകയാണ്, അഇദാ മിത്നാ, നമ്മൾ മരിച്ചതിന് ശേഷം, വകുന്നാ, നമ്മളാവുകയും ചെയ്തിട്ട്, തുറാബൻ, മണ്ണും, വഇദാമാ, എല്ലുകളും. അപ്പം നമ്മൾ മരിക്കുകയും എന്നിട്ട് എല്ലും മണ്ണുമൊക്കെ ആവുകയും ചെയ്തതിന് ശേഷം, അഇന്നാ ലമബ്ഊസൂൻ, നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ തന്നെയാണോ? അതൊരു പരിഹാസത്തിൻ്റെ ചോദ്യമാണ്. നമ്മൾ മരിച്ച് മണ്ണോട് മണ്ണായി ചേർന്നു, മണ്ണിൽ ലയിച്ചു പോയി, എന്നിട്ടും എങ്ങനെയാണൊരു പുനഃസൃഷ്ടി സാധ്യമാവുക? അവർ വീണ്ടും പറയുന്നു, അവഅബാഉനൽ അവ്വലൂൻ, നമ്മളുടെ പൂർവ്വപിതാക്കന്മാരും അവരും പുനർസൃഷ്ടിക്കപ്പെടും, അവരും വീണ്ടും സൃഷ്ടിക്കപ്പെടും എന്നാണോ പറയുന്നത്? ഇതാണ് അവരുടെ ചോദ്യം. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സത്യനിഷേധികൾ ഏത് കാലഘട്ടത്തിലും പറയാറുള്ള ഒരു ആരോപണവും അല്ലെങ്കിൽ ഒരു പരിഹാസവുമാകുന്നു ഇത്തരത്തിലുള്ള വാക്കുകൾ. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, അഇദാ മിത്നാ വസ്സിർനാ തുറാബൻ വഇലാമൻ ബാലിയ, നമ്മൾ മരിച്ച് മണ്ണും എല്ലുകളുമൊക്കെയായി മാറി, ജീർണിച്ച എല്ലുകൾ, എന്നിട്ട് അഇന്നാല മബ്ഊസൂന മിൻ ഖുബൂരിന, നമ്മുടെ ഖബറുകളിൽ നിന്ന് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണോ? അഹ്യാ, ജീവനുള്ളവരായിട്ട്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഈ വാക്ക് യസ്തബ്ഇദൂന ലക് വയുകദ്ദിബൂന ബിഹി, അവർ താങ്കൾ പറയുന്ന വാക്കിനെ അത് സംഭവിക്കാത്ത കാര്യമാണ്, അസംഭവ്യമാണ് എന്നാണ് അവർ ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യസ്തബ്ഇദൂനക്, അത് സംഭവിക്കുകയില്ല, അത് അസംഭവ്യമാണെന്ന് അവർ താങ്കളോട് പറയുന്നു. അപ്പോൾ മരണശേഷം ഒരു ജീവിതമുണ്ടെന്നത് അംഗീകരിക്കാൻ അവർ സന്നദ്ധരല്ല. ഖുർആനിൽ തന്നെ വേറെയും ചില സ്ഥലത്ത് കാണാൻ സാധിക്കും. സൂറത്ത് യാസീനിൽ കാണാം, അവർ പറയുകയാണ്, ഈ എല്ലുകൾ അത് ജീർണിച്ചതിന് ശേഷം ആരാണ് വീണ്ടും അവയെ വീണ്ടും സൃഷ്ടിക്കുക? അതെല്ലാം നുരുമ്പി എല്ല് ആയതിനു ശേഷം, അതെല്ലാം ജീർണിച്ച എല്ലുകളായതിനു ശേഷം. അള്ളാഹുവിൻ്റെ മറുപടി, നേരത്തെ ഒരായത്തിൻ്റെ വ്യാഖ്യാനത്തെ നമ്മൾ മനസ്സിലാക്കി. ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ്റ, നബിയെ പറയുക, ആരാണോ അതിന് ആദ്യം സൃഷ്ടിച്ചത് അവൻ തന്നെ അതിനെ സൃഷ്ടിക്കും. അഥവാ ആദ്യം ഉണ്ടാക്കിയ അള്ളാഹുവിന് വീണ്ടുമൊരു ഉയർത്തെഴുന്നേൽപ്പ്, പുനഃസൃഷ്ടി ഒട്ടും അസാധ്യമല്ല എന്നർത്ഥം. തുടർന്ന് 17-ാമത്തെ വചനം, അവ ആബാഉനൽ അവ്വലൂൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണോ പറയുന്നത്? ആ വചനത്തിലെയും പദങ്ങൾ അബുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ആബാ എന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വചനത്തിൽ നമ്മൾ പഠിച്ച 16-ാമത്തെ വചനത്തിൽ അതിലെ ചില പദങ്ങൾ കാന എന്ന് പറഞ്ഞാൽ ആയി എന്നാണ്. അതിൽ നിന്നാണ് കുന്ന, നമ്മൾ ആയി എന്ന ആ വാക്ക് വരുന്നത്. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നാണ് അർത്ഥം. വേറെയും പല സ്ഥലങ്ങളിലും ഖുർആൻ അത് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. തുറാബ് എന്നതിൻ്റെ ബഹുവചനം അത്രിബ, മണ്ണുകൾ എന്നർത്ഥത്തിൽ അത്രിബത്ത് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അളുമ് എന്നതിൻ്റെ ബഹുവചനമാണ് എലോം, എല്ലുകൾ. അളും എന്ന് പറഞ്ഞാൽ എല്ല്. അതിന് തുടർച്ചയാണ് തൊട്ടടുത്ത വചനം, അഥവാ 17-ാമത്തെ വചനം, അവ ആബാഉനൽ അവ്വലൂൻ. അവ, അത് ചോദ്യമാണ്, ഇസ്തിഫാമിനു വേണ്ടിയാണ്. നമ്മുടെ പിതാക്കന്മാരുമാണോ അൽ ഔവലൂൻ, ആദ്യകാലക്കാരായ. അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ പിതാമഹന്മാരെക്കുറിച്ചാണ്, ജദ്ദുകളെക്കുറിച്ചാണ്. ഉപ്പാൻ്റെ ഉപ്പ, അതിൻ്റെ ഉപ്പ, അങ്ങനെയുള്ള പൂർവ്വപിതാക്കന്മാർ, എത്രയോ തലമുറകൾ, അവരൊക്കെ എന്നോ മരിച്ചുപോയി, അവർ ഇനിയും ജീവിപ്പിക്കപ്പെടുമെന്നാണോ ഇവർ പറയുന്നത് എന്നാണ് അവർ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔവൽ എന്നതിൻ്റെ ബഹുവചനമാണ് ഔവലൂൻ എന്നത്. യഅനി അവ യുബ്അസു ഐളൻ ആബാഉനൽ ഔവലൂൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വീണ്ടും സൃഷ്ടിക്കപ്പെടുമെന്നാണോ? ആ ചോദ്യത്തിലടങ്ങിയ കാര്യം അവർ ശക്തമായ നിഷേധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ജാസിയയിൽ ഇത്തരം ആളുകളുടെ നിലപാടിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ مَا كَانَ حُجَّتُهُمْ അല്ലാഹുവിന്റെ വചനങ്ങൾ, നമ്മുടെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, വ്യക്തമായ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർ അതിനെതിരെ തെളിവ് പറയും. എന്ത്? ഇല്ല ഖാലു തു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചാൽ, അത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കേൾപ്പിക്കപ്പെട്ടാൽ, ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ പറയും, എന്നാൽ നിങ്ങൾ പറയും പ്രകാരമാണെങ്കിൽ മുമ്പ് മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ കൊണ്ടുവരുവീൻ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ. യഥാർത്ഥത്തിൽ ആ വാദം തീർത്തും വിഡ്ഢിത്തരമാണെന്ന് അള്ളാഹുവിൻ്റെ മറ്റു ചില വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന മരണശേഷമുള്ള ജീവിതമെന്ന കാര്യം, അത് സത്യമാണ്, യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ അള്ളാഹു ഇത് വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ദൃഢവിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ ശക്തമായ യക്കീനോടുകൂടിയുള്ള വിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ അവൻ്റെ വചനങ്ങളിൽ കലർപ്പില്ലാതെ എല്ലാ നിലയിലും സംശയലേശമന്യെ വിശ്വസിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സാഫാത്തിലെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: Bismillahir Rahmanir Rahim.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലികിസ്. അവതാരകനായി നമ്മോടൊപ്പം ചേരുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ കൂട്ടുകാരികളെ, പീസ് ഖുർആൻ റേഡിയോ ടെലികിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പാരായണം ചെയ്യാനും കുട്ടികളെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന, ഖുർആൻ പാരായണത്തിൻ്റെ മേഖലയിൽ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി അതിൻ്റെ മനഃപ്പാഠത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പീസ് റേഡിയോ ഖുർആൻ ടെലികിസ് അതിനുവേണ്ടിയാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് മക്കളെ വിളിക്കുമ്പോൾ അവസാനത്തെ രണ്ട് ജുസ് നന്നായി പാരായണം ചെയ്ത് പഠിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ കോളിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആദ്യമായി പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് വിളിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
4: മിൻഹ ഫാത്തിമ കെവി.
3: മിൻഹ ഫാത്തിമ
4: കെവി.
3: കെവിയോ? എന്താണ് കെവി എന്ന് പറഞ്ഞാല്?
4: കെവി എന്ന് പറഞ്ഞാൽ കൊന്നൻ വളത്തിൽ.
3: ആ, വീട്ടുപേരാണ്. എവിടെയാണ് സ്ഥലം?
4: കോട്ടയം പോയിൽ. കോട്ടയം പോയിൽ.
3: കോട്ടയം പോയിലോ?
4: പോയിൽ.
3: അത് ഏത് ജില്ലയിലാ?
4: കണ്ണൂർ ജില്ലയില്.
3: കണ്ണൂർ ജില്ലയില്. മോളെ വീട്ടിലാരൊക്കെ ഉള്ളത്?
4: വീട്ടിൽ എന്റെ ഉമ്മ ഉണ്ട്, കുട്ടിയുണ്ട്, പിന്നെ അമ്മയുണ്ട്, മക്കളുണ്ട്, ഉമ്മാമയുണ്ട്.
3: അമ്മായി മക്കളൊക്കെ ഉണ്ട് അല്ലേ? അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്?
4: രണ്ട്.
3: അപ്പൊ കൊറേ പേരുണ്ട് വീട്ടിലല്ലേ? വീട്ടില് അടി കൂടാറുണ്ടോ?
4: ഇല്ല.
3: ഇല്ല, അങ്ങനത്തെ കച്ചറൊന്നുമില്ല.
4: ഇല്ല ഇല്ല.
3: നല്ല കുട്ടിയാ. പേരൊന്നും കൂടി പറഞ്ഞേ.
4: മിൻഹ ഫാത്തിമ കെവി.
3: മിൻഹ ഫാത്തിമ കെവി. മോള് എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നത്?
4: സെവൻത്തില്.
3: സെവൻത്തില്. ഏത് സ്കൂളിലാ?
4: മമ്പർ ഇംഗ്ലീഷ് മീഡിയം.
3: ഓക്കെ. മുമ്പ് പി സ്റ്റഡിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ?
4: ആ, വിളിച്ചിട്ടുണ്ട്.
3: സമ്മാനം കിട്ടിക്കണോ?
4: ഇല്ല ഇല്ല.
3: നന്ന്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാല്ലേ. അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നാണ് ചോദ്യങ്ങളുള്ളത്. ഫസ്റ്റ് ചോദ്യം, ഞാനൊരു സൂറത്തിൻ്റെ പേര് പറയാം, അതിൽ എത്ര ആയത്തുകളുണ്ടെന്ന് പറയണം. ചെറിയൊരു സൂറത്ത്. ഓക്കെ മിൻഹ. സൂറത്തു തീൻ, സൂറത്തു തീൻ, ആ സൂറത്തിൽ എത്ര ആയത്തുകളാണുള്ളത്?

0: മിൻഹമോൾ, പെട്ടെന്ന് ആലോചിക്കണം. സൂറത്തുത്തീൻ. ആ പറഞ്ഞു. വേറെ ശബ്ദങ്ങൾ കേൾക്കണ്ടല്ലോ, ലൗഡിലിട്ടേക്കണേ.
1: ഇല്ലല്ലോ.
0: ആ വേറെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഫോണിലൂടെ. നമ്മള് പറഞ്ഞോളൂ, സൂറത്തുത്തീനിൽ എത്ര ആയത്തുകളാണ്? കിട്ടണല്ലേ?
1: അഞ്ചാണോ?
0: അഞ്ചല്ല, പിന്നെ സൂറത്തുത്തീനിൽ എട്ട് ആയത്തുകളുള്ളത്. എത്രയാണ്?
1: എട്ട്.
0: ആ ഏതായാലും മോള് ഉത്തരം തെറ്റിയാലും കുഴപ്പമില്ല. മോള് ആ സൂറത്ത് ഒന്ന് ഓതു മോള്. മിൻഹമോൾ, മിൻഹമോൾ നല്ല സ്പീഡിലാണ് ഓതുന്നത്, കുറച്ച് സ്ലോ ഓതി പഠിക്കണം കേട്ടോ. ആ ഖുർആൻ ഓതുമ്പോ കുറച്ച് സാവധാനത്തിലൊക്കെ ഇങ്ങനെ ഓതി പഠിക്കാം. മോള് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ മാഷാ, പെട്ടെന്ന് കിട്ടുന്നില്ല. പെട്ടെന്ന് അങ്ങനെ അഞ്ച് എന്ന്
1: പറഞ്ഞതാണ്.
0: കൺഫ്യൂഷൻ ആയിപ്പോയി അല്ലേ? സാരല്ല, ഇനി നമുക്ക് സാരല്ല കേട്ടോ, നമുക്ക് ഇനി അടുത്ത ആഴ്ച ഇനിയും വിളിക്കാലോ. ഇനിയും വിളിക്കാട്ടോ ഇൻഷാല്ല. ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ പഠിച്ച് റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ വരണം കേട്ടോ. ഇൻഷാല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് തുടരുകയാണ്. അടുത്ത ഒരു കോളിലേക്ക് നമുക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ള.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? തോട്ടശ്ശേരി അറയിൽ നിന്നും മിർഷാദ്. മിർഷാദ് അല്ലേ?

ഖുർആനൊക്കെ നന്നായി പഠിക്കുന്നുണ്ടോ? ഓതാനൊക്കെ അറിയോ? ഓക്കെ, മിർഷാദിനുള്ള ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു സൂറത്ത് പറയാം, അതിൽ എത്ര ആയത്തുകളുണ്ടെന്ന് പറയാം. ചെറിയൊരു സൂറത്ത് പറയും. സൂറത്തുൽ ലൈൽ, ലൈൽ. വല്ലൈലി ഇദാ യഗ്ശാ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ എത്ര ആയത്തുകളാണുള്ളത്?

0: ഹലോ,
1: ആ പറഞ്ഞോളൂ. ഇർഷാദ് മോൻ പറഞ്ഞോളൂ.
0: 21
1: 21 21 ആണോ? മോനിക്ക് അറിയോ നേരത്തെ 21 ആണെന്ന്? നസൂറത്തിലെ ആ ഉത്തരം കറക്റ്റാണ്, മഷാല്ലാ. മോന് അതിലെ ഒരു 5 ആയത്ത് നോദിക്കേ. ആദ്യത്തെ
0: والليل إذا يغشى والنهار إذا تجلى وما عليك إلا
1: وما خلق الذكر
0: وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى.
1: ما شاء الله. انا ചോദിട്ടോ, ഇനി രണ്ടാമത്തെ ചോദ്യം. ഇർഷാദ് മോനോടുള്ള രണ്ടാമത്തെ ചോദ്യം, ഞാൻ 2 ആയത്തുകൾ ഓതും, ആ ആയത്തുകൾ ഏത് സൂറത്തിലാണെന്ന്
2: പറയാം.
1: ഈ രണ്ട് വചനങ്ങൾ ഏത് സൂറത്തിലാണ്? ഓപ്ഷനല്ല, ഖുർആൻ എന്നായതുകൊണ്ട് 2 ജുസ്ഇൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് ഓപ്ഷനല്ല കേട്ടാ. ഒന്നുകൂടി ചോദിക്കാം. ആ ഒന്നുകൂടി ചോദിത്തരാം. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ وَإِنَّهُ لَتَذْكِرَةٌ لِلْمُتَّقِينَ. ഇർഷാദ് മോൻ സൂറത്തുൽ മുത്തഫിഫീൻ അല്ല. ഇർഷാദ് മോനെ സൂറത്തുൽ ഹാഖയിലെ ആയത്തുകളാണ് ഞാൻ ഓതിയത്. സൂറത്തുൽ ഹാഖ ഓക്കെ. അപ്പോ സാരല്ല, ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു, രണ്ടാമത്തേത് മോന് പറയാൻ ശ്രമിച്ചു. ഇനി കൂടുതൽ നന്നായി 2 ജുസ്ഉകളും നന്നായി പഠിച്ചതിന് ശേഷം വീണ്ടും വിളിക്കാം കേട്ടോ.
0: ഓക്കെ,
1: ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് വീണ്ടും തുടരുകയാണ്. അടുത്ത കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: വഅലൈക്കും അസ്സലാം.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? മോനെ ലൗഡ് ഓഫ് ആക്കി, ലൗഡ് ഓഫ് ആക്കി, ഫോൺ ചെവിയിലാക്കി. ഓക്കെ, എന്താ പേര് പറഞ്ഞേ?
3: ഫാത്തിമ പി.
1: ഫാത്തിമ പി, എവിടുന്ന വിളിക്കുന്നേ? എറണാകുളം. എറണാകുളം. ആ ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
3: ആറാം ക്ലാസ്സിൽ.
1: ആറാം ക്ലാസ്സിൽ. എന്താ സ്കൂളിന്റെ പേര്?
3: ഫാത്തിമ.

0: പഠിക്കുന്ന സ്കൂളിന്റെ പേരെന്താ? ഓക്കെ. നമ്മള് പീസ് ഖുർആൻ റേഡിയോയിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ടെലിഗസിൽ പങ്കെടുക്ക ആദ്യമായിട്ടാണ് അല്ലേ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ടെലിഗസ കേൾക്കാറുള്ളത്? വേറെ കുറെ എന്താ ചോദിച്ചു മോള്?
1: ഞാൻ അന്ന് ഒരു പാട്ട് മത്സരം ഉണ്ടായിരുന്നേ. അതില് അത് ഞാൻ ആ തലേന്ന് ദിവസം അന്ന് ഞാൻ ഇട്ടിരുന്നു. ഇന്ന് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പാട്ട്, പക്ഷെ അത് നോക്കിയില്ല നിങ്ങള്.
0: അതെ. എന്നാ മോള് ആ പാട്ടിന്റെ രണ്ടുപേരെ ഒന്ന് പാടിക്കാൻ നോക്കട്ടെ. രണ്ടുപേരെ കേട്ടോ. മതി മശാല, നല്ല പാട്ടാണല്ലോ, ഉഷാറായി പാടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനിയും പാട്ട് മത്സരം വരും, അപ്പോ മോള് പങ്കെടുക്കണം കേട്ടോ. ഏതായാലും പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിലേക്ക് വിളിച്ചത് മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. അവസാനത്തെ രണ്ട് ജുസിൽ നിന്ന്, തബാറക്ക ജുസും അമ്മ ജുസും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഞാൻ രണ്ട് ആയത്തുകൾ ഓതാം. ആ ആയത്തിന്റെ ബാക്കി തൊട്ടടുത്ത ആയത്താണ് ഫാത്തിമ മോൾ ഓതേണ്ടത്. ആ രണ്ട് ആയത്തുകൾ ഞാൻ ഓതിത്തരാം, അതിന്റെ തൊട്ട് അടുത്ത ആയത്ത് മോൾ ഓതാം. ഓക്കെ. أعوذ بالله من الشيطان الرجيم حدائق وأعنابا وكواعب أترابا. Next time.
1: وكأس دهاقا لا يسمعون فيها لغوا ولا كذابا.
0: മതി മശാല്ല ബാറക്കല്ല, ഉഷാറായിട്ടുണ്ട്. ഏത് സൂറത്തിലാണത്? സൂറത്തു നബ അമ്മയത്തസാഅലൂൻ എന്നുള്ള സൂറത്ത്, അമ്മയത്തസാഅലൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ. ഓക്കെ, സൂറത്തുൻ നബയിലാണ് ചോദിച്ചത്. മോൾ ഓതിയത് കറക്റ്റാണ് കേട്ടോ.
1: ഓക്കെ,
0: ഇനി രണ്ടാമത്തെ ചോദ്യം, ഇനി ഞാൻ രണ്ട് ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്തിലാണെന്ന് പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫമാ ലഹും അനി തസ്കിറതി മുഅ്രിദീൻ كأنهم حمر مستنفرة. فما لهم عن التذكرة معرضين كأنهم حمر مستنفرة. ഏത് സൂറത്തിലാണ്? അറിയില്ല അല്ലേ, സാരല്ല. സൂറത്തുൽ മുദ്ദസ്സിറിലെ ആയത്തുകളായിരുന്നു ഞാൻ ഓതിയത്. അതുവരെ പഠിച്ചെത്തിയില്ലേ മോള്? ആ ഒരു ജ്യൂസ്. അതാണ് അതാണ്. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ ജ്യൂസും കൂടി ഓതി ഒന്ന് പഠിച്ചതിന് ശേഷം ഇനിയും മോള് വിളിക്കണം കേട്ടോ. ഓക്കെ, ഏതായാലും വിളിച്ചു, ഒരു ചോദ്യം മുത്തിന് ഉത്തരം പറഞ്ഞു. മശാല്ല, വളരെ നന്നായിട്ട്.
1: കിട്ടിയിട്ടുണ്ട്.
0: ആ സമ്മാനം കിട്ടും. സമ്മാനം കിട്ടണേ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടി വിളിക്കാം, അടുത്ത ആഴ്ചകളില് ഒന്നുകൂടി വിളിക്കുക. വിളിക്കുന്ന സമയത്ത് രണ്ട് ജ്യൂസ് ഇന്നെന്ത് ചെയ്യണം, മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറയണം. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ഇനി അങ്ങനെ വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: ഇതോടുകൂടി ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് അവസാനിക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. സമയം അവസാനിച്ചതുകൊണ്ടാണ് ഇന്നത്തെ പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഇൻഷാല്ലാ അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ, ഞായറാഴ്ച ദിവസം വൈകുന്നേരം 4 മണിക്കും 6 മണിക്കുമിടയിൽ 90 820 840 840 എന്ന നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ ടെലിഗിസിൽ പങ്കെടുക്കേണ്ടത്. പങ്കെടുക്കുന്നതിന് മുമ്പ് അവസാനത്തെ രണ്ട് ജുസ് ഖുർആനിൽ നിന്നും മനഃപ്പാഠമാക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഇൻഷാല്ല അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും കണ്ടുമുട്ടാം. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലികിസ് അവതരണം ജാഫർ സലഫി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
4: പീസ് റേഡിയോ.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ കച്ചവടക്കാരൻ, എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്. ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്. ദുനിയാവ് കള പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിന്റെ പിന്നെ പോയിന്റ്. അപ്പോ അതിന്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പൊ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പൊ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിന്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എന്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പൊ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പൊ ഇബ്നു അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന്
7: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല. അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
6: അതായത്
7: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
6: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
4: وصاحب نبيلا ولا تكثرن فكم مكثر يا أخي حرم وحقق إذا رمت شيئا.
3: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു. ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ, സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 50 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. ഇന്ന് 51, 52, 53 ആയത്തുകളാണ് എടുക്കുന്നത്.

ശ്രദ്ധിക്കേണ്ടത് ജീവിത നിയമങ്ങളും പാരായണത്തിൽ കണ്ടുവരാറുള്ള സ്വാഭാവികമായിട്ടുള്ള അബദ്ധങ്ങളും. വഇദ് വഅദ്ന ഇവിടെ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ദ എന്നോ ദ എന്നോ ആവരുത്. വഇദ് വഅദ്ന അല്ല വഇദ് വഅദ്ന. വഅദ്ന ഐന് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗത്തിൽ ആണ്. വഇദ് വഅദ്ന മൂസ അർബഈന മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മുൻഫസിൽ. അർബഈന ലൈലതൻ ثم അർബഈന ഐന് ശ്രദ്ധിക്കണം. ലൈലതൻ ثم തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ലൈലതൻ ثم അതുപോലെ സുമ്മ എന്നതിൽ ഫാൻ്റെ ഉച്ചാരണം ഒരിക്കലും സീനായിട്ട് വരരുത്, അത് അർത്ഥം മാറും. സുമ്മ സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ സുമ്മത്തഖദ്തുമുൽ സുമ്മത്തഖദ്തുമുൽ ഇജില ഇജില ജീമിനെ ഖൽഖല ചെയ്യണം. മിം ബഅദി സുക്കൂനുള്ള നൂനിന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റണം. അതാണ് ഖുർആനിൽ ഒരു ചെറിയ മീം കാണാൻ പറ്റും. മിം ബഅദി മിൻ ബഅദി എന്ന് ഓതരുത്. മിം ബഅദി വഅൻതും ഇവിടെയും ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വഅൻതും ളാലിമൂൻ ളാലിമൂൻ എന്നതിലെ ളാദ് ളാലിമൂൻ എന്ന രൂപത്തിലല്ല ഓതേണ്ടത്, ളാ. ളാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ളാദ്. ളാലിമൂൻ എന്നാവരുത്, ളാലിമൂൻ. അടുത്ത ആയത്ത് ثم عفونا ثم ഇവിടെയും ث في ثو ثم ث ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ, എന്നാൽ ദാലിനേക്കാൾ കൂടുതലായിട്ട് അല്പം പുറത്താവണം, അതാണ് ثم ثم. സീനാവരുത്, അർത്ഥം മാറും. അതുപോലെ മീമിന് ശബ്ദുണ്ട്, ഗുന്ന ചെയ്യണം. ثم عفونا عفونا തൊണ്ടയുടെ മധ്യഭാഗമാണ് അയന്, അഫൗന അല്ല അഫൗന. ثم عفونا عنكم നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. عنكم عنكم മീമുസാക്കിനയ്ക്ക് ശേഷം മീം ഇദ്ഗാം മുതമാസിലൈൻ. മുതമാസിലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരമാണ്, അവിടെ ഇദ്ഗാം ചെയ്യണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ചേർത്ത് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഒരേ അക്ഷരമാണ് ഇദ്ഗാം മുതമാസിലൈൻ. അങ്കുമ്മി മിം ബഅദി ഇവിടെയും ഇഖ്ലാബ്, നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം. മിം ബഅദി മിം ബഅദി ദാലിക ദാലിക അല്ല ദാലിക ലഅല്ലകും തഷ്കുറൂൻ തഷ്കുറൂൻ ഷീനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. തഷ്കുറൂൻ وَإِذْ آتَيْنَا وَإِذْ آتَيْنَا ذَالِنْدَ أُچَارْنَمْ وَإِذْ أَلَّا وَإِذْ وَإِذْ ذَا ذِي ذُو أَذْ أَذْ وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ وَالْفُرْقَانَ أَلَّا وَالْفُرْقَاقَ تُنْدَي وُدَى مُغَلْ بَاغَتْتُ كَلِنْ آنَ قَافِنْدَ مَخْرَجَ ചെറുനാക്കിൻ്റെ അടുത്തായിട്ട് ഖാ. അപ്പോൾ വൽ ഫുർഖാന ലഅല്ലകും ഐന് തൊണ്ടയുടെ മധ്യഭാഗം. ലഅല്ലകും അല്ല ലഅല്ലകും തഹ്തദൂൻ ലഅല്ലകും തഹ്തദൂൻ. ഹാ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, തഹ്തദൂൻ എന്ന് ലഅല്ലകും തഹ്തദൂൻ ഇങ്ങനെ ഓതിപ്പോകരുത്, തഹ്തദൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ നോക്കൂ, 51 വഅൻതും ളാലിമൂന,
അടുത്തത് തഷ്കുറൂന, പിന്നെ തെഹ്തദൂന, എല്ലാം ഫത്തഹാണല്ലോ. അപ്പം നമ്മൾ നിർത്തുന്ന സമയത്ത് ദാലിമൂൻ സുക്കൂൻ, തഷ്കുറൂൻ സുക്കൂൻ, തെഹ്തദൂൻ സുക്കൂൻ, ഇങ്ങനെ സുക്കൂനിലാണ് നിർത്തുന്നത് കൊണ്ടാണ് അഥവാ വഖഫ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ സുക്കൂൻ വരുന്നത്. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വരുമ്പോൾ 2, 4, 6 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അതാണ് മദ്ദ് ആയതിൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓദാം.

0: സൂറത്തുൽ ബഖറയിലെ 51, 52, 53 ആയത്തുകളാണ് ഉദ്ദേശിക്കൽപ്പിച്ചത്.
1: ബാറകല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 51 മുതൽ 53 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: Peace Radio. Tune to reality.
4: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡിയോ ഈ മദ്രസ.
1: ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം ശ്രവിക്കാം.

أكبر. أما السفينة فكانت لمساكين يعملون في البحر فأرادوا

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയും

73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം

0: വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും. അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോക സൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ, പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്, 15 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് സാഊദ്.

0: ജസാകുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, പരിശുദ്ധ ഖുർആനിലെ അധ്യായം 79, സൂറ നാസിയാത്ത്, 15 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ തൻസീൽ. സൂറ യൂസഫ്, സൂറ റഅദ്. പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ യൂസഫ്, സൂറ റാദ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഏഴാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ ബയ്യിനയിലെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ്.
1: വചനം 4.
2: വമാ തഫറഖ, ഭിന്നിച്ചിട്ടില്ല, കക്ഷി വിരിഞ്ഞിട്ടില്ല. അല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ഇല്ലാ മിൻ ബഅദി, ശേഷമായിട്ടല്ലാതെ. മാ ജാഅത്ഹും, അവർക്ക് വന്നതിൻ്റെ. അൽ ബയ്യിന, വ്യക്തമായ തെളിവ്.

0: വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കു വ്യക്തമായ തെളിവ് വന്നതിനു ശേഷമായിട്ടല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല.
1: വചനം 5.
0: വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇല്ലാ ലിയഅബുദു, അവർ ആരാധിക്കുവാനല്ലാതെ. അല്ലാഹ, അല്ലാഹുവിനെ. മുഖ്ലിസീന ലഹു, അവനു നിഷ്കളങ്കരാക്കിക്കൊണ്ട്. അദ്ദീൻ, മതത്തെ, മതനടപടിയെ, കീഴ്വണക്കത്തെ. ഹുനഫാ, ഖൃജുമാനസരായ നിലയിൽ. സത്യത്തിലേക്കു തിരിഞ്ഞും കൊണ്ട്. വയുഖീമു, അവർ നിലനിർത്തുവാനും. അസ്സലാത്ത, നമസ്കാരം. വയുഉത്തു, അവർ കൊടുക്കുവാനും. അസ്സകാത്ത, സകാത്ത്. വദാലിക, അത്, അതത്രേ. ദീനു, മതം, നടപടി. അൽ ഖയ്യിമ, ചൊവ്വായതിൻ്റെ, ചൊവ്വായ മാർഗത്തിൻ്റെ.

0: അഥവാ കീഴ്വണക്കത്തെ അല്ലാഹുവിനു നിഷ്കളങ്കരാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്തു കൊടുക്കുവാനുമല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലതാനും അതത്രേ ചൊവ്വായ മാർഗത്തിന്റെ മതം അഥവാ നടപടി.
1: മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവർക്ക് വേദഗ്രന്ഥങ്ങളെപ്പറ്റി പരിചയമില്ലാത്തവരാകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും നിഷേധിച്ചതിൽ വലിയ അത്ഭുതമില്ല. എന്നാൽ വേദക്കാരുടെ നില അതല്ല. അവർ വേദഗ്രന്ഥങ്ങളുമായി പരിചയമുള്ളവരാണ്. അവയുടെ അധ്യാപനങ്ങളിൽ നിന്ന് അവർ പിഴച്ച് ദുർമാർഗത്തിൽ പതിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യക്തമായ തെളിവുകളും കൊണ്ട് റസൂലും ഖുർആനും അവർക്ക് വരുന്നത്. അതേസമയത്ത് അറേബ്യയിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഒരു റസൂലിൻ്റെ വരവ് അവർ ചിരകാലമായി കാത്തുകൊണ്ടിരിക്കുകയുമാണ്. അവരുടെ കൈവശമുള്ള വേദഗ്രന്ഥവും ഇപ്പോൾ റസൂൽ കൊണ്ടുവന്ന വേദഗ്രന്ഥവും തമ്മിൽ വല്ല പൊരുത്തക്കേടുമുണ്ടോ? അതുമില്ല. ശിർക്കിന്റെ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ തൗഹീദ്, നമസ്കാരം, സക്കാത്ത് മുതലായ കാര്യങ്ങളായിരുന്നു മുൻ ഗ്രന്ഥങ്ങൾ അവരോട് ശാസിച്ചിരുന്നത്. അതുതന്നെയാണ് ഖുർആനും ശാസിക്കുന്നത്. എന്നിട്ട് പോലും വേദക്കാർ ഖുർആനിലും റസൂലിലും വിശ്വസിക്കുവാൻ തയ്യാറായില്ല. മാത്രമല്ല, അസൂയയും പകയും വെച്ചുകൊണ്ട് തങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ ശാസനകൾക്കും വർഗപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പാരമ്പര്യ നടപടികൾക്കും വിരുദ്ധമായി ഇസ്ലാമിന്റെ ശത്രുക്കളായി ഭിന്നിക്കുകയാണ് അവർ ചെയ്തത്. എല്ലാ ദുർമാർഗങ്ങളും വിട്ട് ഋജുവായ സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞവർ എന്നാണ് ഹുനഫാ എന്ന വാക്കുകൊണ്ട് വിവക്ഷ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മതപാരമ്പര്യം സ്വീകരിച്ചവരുടെ വിശേഷണമായും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. വേദക്കാർ തങ്ങളെപ്പറ്റി തങ്ങൾ ഹുനഫാ ആണെന്ന് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ അതേ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിനെയും റസൂലിനെയും അവർ നിഷേധിക്കുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ലാത്തതാണ്. വേദക്കാരായിരുന്നാലും മുശ്രിക്കുകളായിരുന്നാലും ശരി, നിഷേധത്തിന്റെ ഫലം നരകം തന്നെ. അള്ളാഹു പറയുന്നു.
2: വചനം 6.
0: ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്, വൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, ഫീ നാരി ജഹന്നമ, ജഹന്നമിൻ്റെ അഗ്നിയിലായിരിക്കും, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, ഉലായികഹും, അക്കൂട്ടർ തന്നെയാണ്, ഷറുൽ ബരിയ, സൃഷ്ടികളിൽ മോശപ്പെട്ടവർ.

0: നിശ്ചയമായും വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവിശ്വസിച്ചവർ ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ അഗ്നിയിലായിരിക്കും. അതിൽ നിത്യവാസികളായിക്കൊണ്ട് അക്കൂട്ടർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് മോശമായവർ.
1: വചനം 7.
2: ഇന്നല്ലദീന ആമനു,
0: നിശ്ചയമായും വിശ്വസിച്ചവർ.
2: വഅമിലുസ്സാലിഹാത്തി,
0: സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത.
2: ഉലൈകഹും,
0: അക്കൂട്ടർ തന്നെയാണ്.
2: ഖൈറുൽ ബരിയ,
0: സൃഷ്ടികളിൽ ഉത്തമരായവർ.
3: ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഉലൈകഹും ഖൈറുൽ ബരിയ,
0: നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അക്കൂട്ടരത്രേ സൃഷ്ടികളിൽ വെച്ച് ഉത്തമരായവർ.
1: വചനം 8.
2: ജസാഉഹും,
0: അവരുടെ പ്രതിഫലം.
2: ഇൻദ റബ്ബിഹിം,
0: അവരുടെ റബ്ബിങ്കൽ.
2: ജന്നാതു അദ്നിൻ,
0: സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളാണ്.
2: തജ്രി മിൻ തഹ്തിഹ,
0: അവയുടെ അടിയിൽ കൂടി നടക്കും, ഒഴുകും.
2: അൽ അൻഹാർ,
0: അരുവികൾ, ഉഴകൾ.
2: ഖാലിദീന ഫീഹ,
0: അതിൽ നിത്യവാസികളായിക്കൊണ്ട്.
2: അബദ,
0: എന്നും, എക്കാലവും.
2: റദിയല്ലാഹു,
0: അല്ലാഹു തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു.
2: അൻഹും,
0: അവരെപ്പറ്റി.
2: വറദു,
0: അവരും തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു.
2: അൻഹു,
0: അവനെപ്പറ്റി.
2: ദാലിക,
0: അത്.
2: ലിമൻ ഖശിയ,
0: ഭയപ്പെട്ടവനാണ്.
2: റബ്ബഹു,
0: തന്റെ റബ്ബിനെ.
1: ജസ

0: അവരുടെ രക്ഷിതാവിങ്കൽ അവരുടെ പ്രതിഫലം അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളാകുന്നു. അതിൽ എന്നെന്നും അവർ നിത്യവാസികളായിക്കൊണ്ട് അല്ലാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെടുന്നതാണ്, അവർ അവനെക്കുറിച്ചും തൃപ്തിപ്പെടുന്നതാണ്. അത് ഏതൊരുവൻ തന്റെ റബ്ബിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു.
1: അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുകയും അവനെപ്പറ്റി തൃപ്തി വരികയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്തുൽ ബയ്യിനയിലെ 4 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്കിട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ, പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
6: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പരിപാടികളിലൊന്നാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗത്തിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കാം. ആദ്യമായത് മുഴുവനായി പാരായണം ചെയ്യാം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് സൂറത്തുൽ അഹ്സാബിലെ 53-ാമത് വചനമാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇതിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 494-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറ ബക്കറയിലെ 49-50 വചനങ്ങളിലേക്ക്. അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുശുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 48 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് സൂറത്തുൽ ബക്കറയിലെ 49-50 ആയത്തുകളാണ് എടുക്കുന്നത്.

وإذ نجيناكم من آل فرعون وإذ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പറയണത്തിൽ വഇസ് എന്ന് വഇസ് അങ്ങനെയല്ല വഇദ് നജ്ജൈനാകും ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ വളരെ നേരിയ തോതിൽ നാവിന്റെ അറ്റം പുറത്തായിരിക്കണം. വഇദ് നജ്ജൈനാകും വഇദ് നാവിന്റെ അറ്റം വഇദ് നജ്ജൈനാകും വഇസ് എന്നാൽ നാവ് പൂർണ്ണമായിട്ടും പല്ലുകൾക്ക് ഉള്ളിൽ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് വഇസ് നജ്ജൈനാകും എന്ന് വരുന്നത്. വഇസ് നജ്ജൈനാകും നജ്ജൈനാകുമ്മി സാക്കിന മീമിന് ശേഷം വീണ്ടും മീമാണ്. ഇദ്ഗാമ തമാസിലൈൻ, അപ്പോൾ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. നജ്ജൈനാകുമ്മിൻ മിൻ ആലി നൂന് സാക്കിനയ്ക്ക് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം. മിൻ ആലി പാരായണത്തിൽ മിന്നാലി എന്ന് പറയും. മിന്നാലി ഫിറൗന മിന്നാലി ഫിറൗന ഇങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കുക. മിൻ ആലി ഫിറൗന ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സുക്കൂനുള്ള റാ അതിൻ്റെ തൊട്ട് മുന്നേ അസലിയായിട്ടുള്ള കെസറാണ് ഫ ഫി ഫി, അത് ശരിക്കുമുള്ള കെസറാണ്. അതുകൊണ്ട് തന്നെ റായിനെ തെർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ഫിറൗന അധികം ആളുകളും ഫിറാവൂന എന്നാണ് പറയുക, ഫിറാവൂന അല്ല ഫിറൗന. ഫിറൗന യസൂമൂനകും സൂഅൽ സൂഅൽ ഈ മദ്ദ് ഈ ദൈർഘ്യം മുത്തസിലാണ്. മദ്ദിന്റെ അക്ഷരമായ വാവ് ശേഷം ഹംസ അതേ പദത്തിൽ സൂഉൻ ആ പദത്തിൽ തന്നെയാണ് മദ്ദിന്റെ അക്ഷരവും ഹംസയും ഉള്ളത്. അതുകൊണ്ട് മുത്തസിൽ മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ ആ തോതിൽ നീട്ടണം. സൂഅൽ അദാബി യുദബ്ഹൂന ഇവിടെയൊക്കെ അദാബ് യുദബ്ഹൂന ഇവിടെ എല്ലാം ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യുസബ്ഹൂന ഇങ്ങനെ ഓതരുത്. യുദബ്ഹൂന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ. യുദബ്ഹൂന ഹ ഹി ഹു അഹ് അഹ് യുദബ്ഹൂന അബ്നാഅകും അബ്.

കലക്കല ചെയ്യണം. ശരിക്കും കേൾക്കണം. അബിന മദ് മുത്തസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ മുത്തസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹറക്കത്തിന്റെ ഖദർ നിർബന്ധമായിട്ടും നീട്ടണം. അബിന അക്കും അബിന അക്കും വയസ്തഹ്യുന, സാക്കിനായ മീമിന് ശേഷം വ. ഇവിടെ മീമിനെ കൃത്യമായിട്ട് പൂർണ്ണമാക്കണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് വ ഉച്ചരിക്കണം. അബിന അക്കും വയസ്തഹ്യുന വയസ്തഹ്യൂന വയസ്തഹ്യൂന വയസ്തഹ്യൂന വയസ്തഹ്യൂന ഇങ്ങനെ ഓതരുത്. വയസ്തഹ്യൂന നിസാഅകും മദ് മുത്തസിൽ, മദ് മുത്തസിൽ നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. വഫീ ദാലികും ബലാഉൻ, സാക്കിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ശഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ദാലികും ബലാ ഇങ്ങനെ. ഇനി ബലാ ഈ ദൈർഘ്യം നീട്ടൽ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദർ നീട്ടണം. ബലാഉമ്മി തൻവീനു ശേഷം മീം, ഇത് ഗം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇത് ഗം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബലാഉമ്മി റബ്ബിക്കും ഇങ്ങനെ. ഇനി മിൻ റബ്ബിക്കും, മിൻ റാ നൂനു സാക്കിനേക്ക് ശേഷം റാ, ഇത് ഗം ബിലാഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കുക. അപ്പോൾ പറയണം ചെയ്യേണ്ടത്, ഓതേണ്ടത് മിർ റബ്ബിക്കും, മിർ റബ്ബിക്കും, മിൻ റബ്ബിക്കും എന്നല്ല മിർറാ, മിർറാ. റായിനെ കൂടുതൽ റ എന്ന ശബ്ദം വരരുത്, മിർ റബ്ബിക്കും. അസീം അസീം വാദിന്റെ ഉച്ചാരണം, അസീം അലീം അല്ല, മിർ റബ്ബിക്കും അലീം ഇങ്ങനെ ഓതരുത്, അസീം. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ وَإِذْ ذَلِ فَرَقْنَا قَافِنَ قَلْقَلَ چِيَنَمْ فَرَقْنَا أَلَّا فَرَقْ فَرَقْنَا بِكُمُ الْبَحْرَ بَحْرَ حَاءِ تُنْدَي وَدَ مَدِّي بَاغَمْ فَأَنْجَيْنَاكُمْ إِخْفَاهُمْ بِغُنَا نُونِنَي أَفْوِكْتَمَا كِمَنِكَنَمْ فَأَنْجَيْنَاكُمْ وَ സാക്കിന മീമിന് ശേഷം വ പ്രത്യേകം ശ്രദ്ധിക്കണം. വഅഗ്റഖ്ന വഅഗ്ഗ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് ഗൈനിന്റെ മഖ്റജ്. വഅഗ്റഖ്ന വഅഗ്റഖ്ഖ ഖാഫിന് ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വഅഗ്റഖ്ന ആല മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. وأغرقنا آل فرعون إبراهيم فرعون فرعون എന്ന് പറയരുത്, فرعون فرعون وأنتم تنظرون وأنتم إخفاهم بغنى تنظرون إخفاهم بغنى അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ഇവിടെ തൻസുറൂൻ ദാദ് ഉണ്ട്, ദാദ് ഹെവി ലെറ്റർ ആണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിന്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ അല്പം ഭാരിച്ചുകൊണ്ട് ഗുന്ന ചെയ്യണം. തൻസുറൂൻ ഇങ്ങനെ.

0: സൂറത്തുൽ ബഖറയിലെ 49-50 ആയത്തുകൾ ഭംഗിയായിട്ട് പറയണം. ചെയ്യാൻ ശ്രദ്ധിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 49-50 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ, വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
3: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക. വോയ്സ് ഓഫ് ഹറം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി, അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു, ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: വസൗഫ
1: റേഡിയോ തൻസീൽ. ലോകപ്രശസ്തരായ വിശുദ്ധ ഖുർആൻ കാരികളുടെ മധുരതരമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ ശ്രവിക്കുന്നതിനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ തൻസീലിൽ സൂറത്തു ആറാഫിലെ 127 മുതൽ 206 കൂടിയ വചനങ്ങളും സൂറത്തു അൻഫാലിലെ 1 മുതൽ 75 കൂടിയ വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

عدوكم ويستخلفكم في الأرض فينظر كيف تعملون. ولقد

0: عبادته ويسبحونه وله يسجدون.
1: بسم الله الرحمن الرحيم.
0: يسألونك

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു ആറാഫിലെ 127 മുതൽ 206 കൂടിയ വചനങ്ങളും സൂറത്തു അൻഫാലിലെ 1 മുതൽ 75 കൂടിയ വചനങ്ങളുമാണ്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: അധ്യായം 99, സൂറത്തു സൽസല. മദീനയിൽ അവതരിച്ചത്, വചനങ്ങൾ 8.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: ഇദാ സുൽസിലത്തി, വിറപ്പിക്കപ്പെട്ടാൽ, കുലുക്കപ്പെട്ടാൽ. അൽ അർളു, ഭൂമി. സിൽസാലഹ, അതിന്റെ വിറ, കുലുക്കം, കമ്പനം.
4: ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ,
3: ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, അതിന്റെ ഭയങ്കരമായ ആ പ്രകമ്പനം.
5: വചനം 2.
3: വഅഖ്റജത്തിൽ അർളു, ഭൂമി പുറത്താക്കുകയും വെളിക്കുവരുത്തുകയും. അത്താലഹ, അതിന്റെ ഭാരങ്ങളെ, അതിലെ ഭാരങ്ങളെ.
4: വഅഖ്റജത്തിൽ അർളു അഫ്ഖാലഹ,
3: ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറന്തള്ളുകയും.
5: വചനം 3.
3: വഖാലൽ ഇൻസാനു, മനുഷ്യൻ പറയുകയും. മാലഹ, അതിന് എന്താണെന്ന്. അതിനു എന്താണ് പറ്റിയത് എന്ന് മനുഷ്യർ പറയുകയും ചെയ്താൽ.
5: വചനം 4.
3: യൗമഇദിൻ, അന്നത്തെ ദിവസം. തുഹദ്ദിസു, അത് പറഞ്ഞറിയിക്കും, വർത്തമാനം പറയും. അഖ്ബാറുഹ, അതിന്റെ വർത്തമാനങ്ങളെ.
4: യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറുഹ,
3: അതെ, ആ ദിവസം അത് അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്.
5: വചനം 5.
3: ബി അന്ന റബ്ബക, നിന്റെ റബ്ബ് ആയതു നിമിത്തം. ഔഹാലഹ, അതിന് ബോധനം നൽകി എന്നത്.
4: ബി അന്ന റബ്ബക ഔഹാലഹ,
3: നിന്റെ റബ്ബ് അതിനു ബോധനം നൽകിയ കാരണത്താൽ.
6: അന്ത്യനാളിലെ അതിഭയങ്കര സംഭവങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. ഭൂമി അതിൻ്റെ അവസാനത്തേതും ഏറ്റവും ഘോരമായതുമായ കമ്പനത്തിനും ക്ഷോഭത്തിനും വിധേയമാകുന്നു. മരണപ്പെട്ടു മണ്ണടഞ്ഞവരടക്കം ഭൂമിക്കുള്ളിൽ കിടപ്പുള്ള നിക്ഷേപങ്ങളെല്ലാം അത് വെളിക്കു വരുത്തുന്നു. ഇതെല്ലാം അനുഭവത്തിൽ കാണുമ്പോൾ മനുഷ്യൻ അന്താളിച്ച് ഭയവിഹ്വലനായിത്തീരും. അവൻ പറയും, ഹാ, എന്താണിത്? ഭൂമിക്ക് എന്തുപറ്റി എന്നൊക്കെ. ഇങ്ങനെയുള്ള ആ ഗൗരവഘട്ടത്തിൽ ഭൂമിയിൽ ഒളിഞ്ഞുകിടപ്പുള്ള രഹസ്യങ്ങളെല്ലാം വെളിക്കു വരും. അതെ, ഭൂമിക്ക് അതിനു വേണ്ടുന്ന ബോധനവും അനുമതിയും അള്ളാഹു നൽകുകയും ഭൂമി അതെല്ലാം തുറന്നു കാട്ടുകയും ചെയ്യും. നാലാം വചനം ഓതിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയുണ്ടായി, അതിൻ്റെ അഥവാ ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അറിയാം. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ വർത്തമാനങ്ങൾ എന്നുവച്ചാൽ ആണും പെണ്ണുമായ ഓരോ അടിയാനും അതിനുമീതേ വെച്ച് പ്രവർത്തിച്ചതിനെപ്പറ്റി അത് സാക്ഷി പറയലാകുന്നു. അതായത്, ഇന്നിന്ന ദിവസം അവൻ ഇന്നിന്നത് ചെയ്തു എന്ന് പറയുക. ഇതാണതിൻ്റെ വർത്തമാനങ്ങൾ. അബൂദാവൂദ്, നസാഇ, തിർമിദി.
5: വചനം 6.
3: യൗമ ഇദിൻ, അന്ന്. യസ്ദുറു, പുറപ്പെട്ടു വരും. രംഗത്തു വരും, പുറപ്പെട്ടു പോകും. അന്നാസു, മനുഷ്യർ. അഷ്ടാറ്റൻ, ഭിന്ന സംഘങ്ങളായി, പല കൂട്ടങ്ങളായി. ലിയുറൗ, അവർക്കു കാട്ടിക്കൊടുക്കപ്പെടുവാൻ വേണ്ടി. അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ.
4: യൗമഇദിൻ യസ്ദുറു അന്നാസു അഷ്ടാത്തൻ ലിയുറൗ അഅ്മാലഹും,
3: അന്നത്തെ ദിവസം തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ തങ്ങൾക്കു കാട്ടിക്കൊടുക്കപ്പെടുവാനായി മനുഷ്യർ ഭിന്ന സംഘങ്ങളായി രംഗത്തു വരുന്നതാണ്.
5: വചനം 7.
3: ഫമയ്യഅമൽ, അപ്പോൾ ആർ ചെയ്തിരുന്നുവോ. മിത്ഖാല ദറ്റിൻ, ഒരു അണുത്തൂക്കം, അണു അളവ്. ഖൈറൻ, നന്മ, നല്ലത്, ഗുണം. യറഹു, അവനതു കാണും.
4: فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ,
3: അപ്പോൾ ആർ ഒരു അണുത്തൂക്കം നന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും.
5: വചനം 8.
3: وَمَنْ يَعْمَلْ, ആർ പ്രവർത്തിച്ചിരുന്നുവോ. مِثْقَالَ ذَرَّةٍ, ഒരു അണുത്തൂക്കം. شَرًّا, തിന്മ, ദോഷം, ചീത്ത. يَرَهُ, അവൻ അതു കാണും.
4: وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ,
3: ആർ ഒരു അണുത്തൂക്കം തിന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും.
6: സന്തുഷ്ടരായിക്കൊണ്ടും സന്താപപ്പെട്ടുകൊണ്ടും വെളുത്ത പ്രസന്ന മുഖത്തോടെയും കറുത്ത വിഷാദ മുഖത്തോടെയും വലതുപക്ഷക്കാരായും ഇടതുപക്ഷക്കാരായും സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരായും അവയെ നിഷേധിച്ചവരായും അങ്ങനെ പല തരക്കാരും സ്വഭാവക്കാരുമായി ജനങ്ങളെല്ലാം ഖബറുകളിൽ നിന്ന് വിചാരണാ നിലയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു. ഓരോരുത്തൻ്റെയും സകല കർമ്മങ്ങളും ചെയ്തികളും അവിടെ തുറന്നു കാട്ടി ബോധ്യപ്പെടുത്തുന്നതാണ്. നിസാരമെന്ന് വെച്ച് ഒന്നും ഒഴിവാക്കപ്പെടുകയില്ല. ഒരണുവോളം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, ഒരണുവോളം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവന് കാണിച്ചു കൊടുക്കപ്പെടും. അതതിൻ്റെ ഫലം അതതിൻ്റെ ആളുകൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ദറത്ത് എന്ന പദത്തിന് നന്നേ ചെറിയ ഉറുമ്പിൻ്റെ കാല്, അണു, ഓട്ടവെയിലിൽ കൂടി പ്രത്യക്ഷപ്പെടുന്ന ധൂളം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ഏതായാലും അങ്ങേയറ്റം ചെറുതും നിസാരവുമായത് എന്നത്രേ ഉദ്ദേശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചില വചനങ്ങൾ ഇവിടെ സ്മരിക്കുന്നത് സമയോചിതമായിരിക്കും. അവിടുന്ന് പറയുന്നു, ഒന്ന്, സദാചാരത്തിൽ അഥവാ സൽക്കർമ്മത്തിൽപ്പെട്ട യാതൊന്നിനെയും നീ അവഗണിക്കരുത്. വെള്ളം കുടിക്കുവാൻ വരുന്നവൻ്റെ പാത്രത്തിൽ നിന്റെ കൊട്ടക്കോരിയിൽ നിന്ന് അഥവാ നീ വെള്ളം കോരുന്ന പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതായാലും ശരി. അല്ലെങ്കിൽ നിന്റെ സഹോദരനെ പ്രസന്നവദനനായി അഭിമുഖീകരിക്കുക എന്നുള്ളതായാലും ശരി. ബുഖാരി. 2. സത്യവിശ്വാസിനികളാകുന്ന സമൂഹമേ, ആടിൻ്റെ ഒരു കുളമ്പാണുള്ളതെങ്കിലും ഒരു അയൽക്കാരി അവളുടെ അയൽക്കാരിയെ ഒട്ടും കൊടുക്കാതെ അവഗണിച്ചു കളയരുത്. ബുഖാരി. 3. ആയിഷ, നിസാരങ്ങളായ പാപങ്ങളെ സൂക്ഷിച്ചുകൊള്ളണം. കാരണം അള്ളാഹുവിൽ നിന്നും അവയെ അന്വേഷിക്കുന്നതായ ഒരാളുണ്ട്. അഹമ്മദ്, നസാഇ, ഇബ്നു മാജ. നാല് നിസാരമായി ഗണിക്കപ്പെടാവുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അവ മനുഷ്യന്റെ മേൽ ഒരുമിച്ചു കൂടുകയും അങ്ങനെ അവ അവനെ നാശത്തിലകപ്പെടുത്തുകയും ചെയ്യും. അഹമ്മദ്, ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരണുവോളം നന്മയോ തിന്മയോ ചെയ്താൽ അതിൻ്റെ ഫലം മനുഷ്യൻ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ, അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത ആളുകൾ സൽക്കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരലോകത്ത് അവർക്ക് നല്ല പ്രതിഫലം ലഭിക്കുമെന്ന വല്ലവരും ധരിച്ചേക്കാം. സത്യവിശ്വാസം സ്വീകരിക്കാത്തവരുടെ നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു യാതൊരു പ്രതിഫലവും നൽകുന്നതല്ലെന്നും അവരുടെ പ്രതിഫലം ഇഹത്തിൽ വെച്ചു തന്നെ അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുക എന്നും സൂറത്ത് ഹൂദ് 15-16, സൂറത്തുൽ ഫുർഖാൻ 23 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാകുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
7: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
4: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹർമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

الآخر، ومن يتول فإن الله هو الغني الحميد.

ولا تمسكوا بعصم الكوافر واسألوا ما أنفقتم

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മുംതഹനയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണവും നാം കേട്ടുകഴിഞ്ഞു. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് വലീദ് അൽ ഷംസാൻ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ.
0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ ആൽ ഇംറാനിലെ 92 മുതൽ 97 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 491-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റെഡിയിലിനി അത്തഹ്സീൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 54 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 55, 56 ആയത്തുകളാണ് പഠിക്കുന്നത്.

വഇദ് ഖുൽതും, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, വഇസ് അല്ല വഇദ്. വഇദ് ഖുൽതും, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കാണ് അതിൻ്റെ മഖ്റജ്. ഖുൽതും, ഖാ ഖീ ഖു എഖ് ഖു. ഖുൽതും യാ മൂസ ലൻ നുമിന, സാക്കിന നൂന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന, നൂനിന് അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലന്നുമിന, ഗുന്നയുടെ ദൈർഘ്യം രണ്ട് ഹർക്കത്താണ്. ലന്നുമിന ലക ഹത്ത, ഹ തൊണ്ടയുടെ മധ്യഭാഗം, മഖ്റജ്. ഹത്ത നറല്ലാഹ, നറ അല്ല നറ, റ നറല്ലാഹ ജഹ്റതൻ, ജഹ്ഹാഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ താഴേ ഭാഗം. ജഹ്റതൻ, ഹ ഹി ഹു എഹ്, ജഹ്റതൻ ഫ, തൻവീന് ശേഷം ഫ ഇഖ്ഫാവും ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീന് ശേഷം ഫ വരുമ്പോൾ ആ ഒരു ഗുന്നയുടെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ഗാമ പോലെ ആവരുത്. ജഹ്റതൻ ഫ, ഫ അഖദത്കുമു, ഫ അഖദത്കുമു സ്വായിഖ, ഫ അഖദത്കുമു എന്ന് ഓതരുത്, തായിനെ ഖൽഖല ചെയ്യരുത്. ഫ അഖദത്കും, ഫ അഖദത്കുമു സ്വായിഖതു, സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. അസ്സാഇഖതു, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. അസ്സാഇഖ, അസ്സാഇഖതു, വഅൻതും ഇഖ്ഫാ ബിഗുന്ന, വഅൻതും തൻസുറൂൻ, തൻസു, സാക്കിന നൂന് ശേഷം ദാദ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അതേസമയം ദാദാണ്, ദാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും ശ്രദ്ധിക്കണം, സ്വരഭാരത്തിലായിരിക്കണം. തൻസുറൂൻ, വഅൻതും തൻസുറൂൻ. അടുത്ത ആയത്ത് ثم بعثناكم, ثم ث ث ث ث ثم اث ثم ثم ث ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരു നിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. ഫ എൻ്റെ മഖ്റജ്, സുമ്മ ആവരുത്, അർത്ഥം മാറും. മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. ثم ثم بعثناكم, بعث ث ഇവിടെയും ബഅസ്നാകും, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണിത്. ബഅസ്നാകും എന്ന് പറയരുത്, അധികം ആളുകളും ആ ഒരു പാരായണം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബഅസ്നാകുമല്ല, ബഅസ്നാകും, ബഅസ്നാകും മിൻ ബഅദി, ബഅസ്നാകും മിൻ, സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലൈൻ, ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബഅസ്നാകും മി. അടുത്തത് മിൻ ബഅദി, സാക്കിന നൂന് ശേഷം ബ, ഇഖ്ലാബ് എന്നാണ് പറയുക. നൂനിനെ മീമാക്കി മാറ്റണം. മിൻ ബഅദി, മിൻ ബഅദി, മിൻ ബഅദി അല്ല മിൻ ബഅദി. മൗതിക്കും ലഅല്ലകും തശ്കുറൂൻ, ലഅല്ലകും, ഇവിടെ ഐനിൻ്റെ ശബ്ദം അവർ മഖ്റജ് ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐനിൻ്റെ മഖ്റജ്. ലഅല്ലകും, ലഅല്ലകും തശ്കുറൂൻ, തശ്കുറൂൻ, ഷീൻ തഫസ്സി എന്ന ഒരു സിഫത്ത് പാരായണത്തിൽ കൊണ്ടുവരണം. ഷ ഷീ ഷു എഷ്, തഷ്കുറൂൻ, തഷ്കുറൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂൻ, മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നോക്കൂ, മുകളിൽ വഅൻതും തൻസുറൂന, തൻസുറൂന, ലഅല്ലകും തഷ്കുറൂന, വഖഫ് ചെയ്യുമ്പോൾ ആ ഫത്ഹിനെ സുക്കൂനാക്കി മാറ്റുന്നു. തൻസുറൂൻ, തൻസുറൂന, തൻസുറൂൻ, തഷ്കുറൂന, തഷ്കുറൂൻ. വഖഫ് ചെയ്യുന്നതിനാൽ അവിടെ ഹർക്കത്ത് സുക്കൂനാവുന്നു. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ
വാവിന് ശേഷം, അഥവാ തസ്കുറൂൻ തൻദുറൂൻ വാവ് മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം സുക്കൂൻ വരുന്നു. അങ്ങനെയാവുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് അതാണ് മദ് ആരിദ് ലി സുക്കൂൻ എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാ ഈ ആയത്തുകൾ ഒന്നുകൂടെ നമുക്ക് ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 55-56 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നും ഇല്ലാതെ, അഥവാ ഹർക്കത്തുകൾക്കോ മഖ്റജുകൾക്കോ മാറ്റങ്ങൾ വരാതെ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് അത്തഹ്സീൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ വിദ്യാർത്ഥികളായ ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം, പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം, പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന, പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിനേന ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന പ്രോഗ്രാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: نور على مر الزمان تألقا وأضاء للدنيا طريقا.
1: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: 6 നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്? അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദ്ർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദ്റിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 53-ാമത് വചനം, ഭാഗം 1. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ചെറിയൊരു ഭാഗം ഇൻഷാഅള്ളാ ഇന്ന് മനഃപ്പാഠമാക്കാം, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم

ഇല്ലുക്കും ഇല തൊഴാമിൻ ഗൈറ നാദിരീന ഇനാ.

تنكحوا ولا أن تنكحوا أزواجه من بعده أبدا.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അള്ളാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 53-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. അതിൻ്റെ ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ പ്രമുഖരുടെ ഖുർആൻ ഖിറാഅത്ത് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു മുഹമ്മദ് പൂർണ്ണമായും സൂറത്തു തൂർ പൂർണ്ണമായും പാരായണം ചെയ്യുന്നു ഷെയ്ഖ് ആദൽ റയ്യാൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

من خشي الرحمن بالغيب وجاء بقلب منيب